0: അംഗീകാരം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയത്. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമർ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: എസ് ജാനകി വിവിധ കാലഘട്ടങ്ങളിൽ പാടിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ MD രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയവികാരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ BN രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി M നായർ.
2: ജാനകി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സംശയമൊന്നുമില്ലല്ലോ?
3: സംശയമൊന്നുമില്ല സാർ.
2: പല്ലവി പാടിയിട്ട് അനുപല്ലവിയിലേക്ക് പോവാം.
3: ശരി.

0: സംശയമില്ലല്ലോ.
1: സംശയമില്ല സർ.
0: അനുപല്ലവിയുടെ സാഹിത്യം എഴുതിക്കോളൂ. ഇതു സൗഹൃദത്തിന്റെ നിർമ്മല ചാരുത
1: അണിയും
0: മൗനപരാഗം. ഇത് വായിക്കും.
1: ഇത് സൗഹൃദത്തിന്റെ നിർമ്മല ചാരുത അണി

0: തരംഗം
1: ജന്മാന്തര ലയ സുഹൃതം
0: ജന്മാന്തര ലയ സുഹൃതം
1: അനുപല്ലവി എന്ന് വായിക്കൂ.
0: ഇതു സൗഹൃദത്തിന്റെ നിർമ്മല ചാരുത അണിയും മൗനപരാഗം വർണ്ണനാതീതമാം സ്നേഹതരംഗം ജന്മാന്തരലയ സുഹൃതം.

0: എന്ന് ചേർന്ന് പാടണേ.
1: ശരി. നിർമ്മല ചാരുതയണിയും.
0: ആ അത് തന്നെ. ഒന്നുകൂടി പാടും ഇത് സൗഹൃദം.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

അവർ ആ പടവുകൾ കയറുകയാണ്. ഏറെ പടവുകൾ. ഒരു മുത്തശ്ശിയും ചെറുമകനും. ചെറുമകൻ ഉത്സാഹത്തോടെ ഓടിക്കയറി. നാലോ അഞ്ചോ പടവുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറയും, ഒന്ന് വേഗം കയറുവാ മുത്തശ്ശി. ദാ വരുന്നടാ, നിന്നെ പോലെ ഓടിക്കയറാനൊന്നും എനിക്കിപ്പോൾ വയ്യ. നിന്നും കിതച്ചും ഓരോ പടവും മുത്തശ്ശി കയറി. കുറേ കയറിക്കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇതെങ്ങനെ ഇതുവരെ കയറി എന്ന് ആലോചിച്ച് അവർ അത്ഭുതം കൂറി. മുന്നിൽ ഓടിക്കയറിപ്പോകുന്ന കൊച്ചുമകനെ കൗതുകത്തോടെ അവർ നോക്കി നിന്നു. ജീവിതത്തിൻ്റെ എത്രയോ പടവുകൾ തളർച്ചയറിയാതെ, അല്ലെങ്കിൽ കൂടെയുള്ളവരെ തളർച്ച അറിയിക്കാതെ ഓടിക്കയറിയിരിക്കുന്നു. ഇപ്പോഴിതാ ശക്തി ചോർന്നു തുടങ്ങി. പടവുകൾ ഓടിക്കയറുന്ന ചെറുമകനേക്കാൾ വേഗത്തിലും ശക്തിയിലും പലയിടത്തും ഓടിക്കയറിയിട്ടില്ലേ? എത്രയോ നേരം തളരാതെ ഓടിക്കളിച്ചിട്ടില്ലേ? വിയർപ്പാറ്റാൻ ഒരു മരത്തണലും, ദാഹമകറ്റാൻ കിണറിലെ തണുത്ത വെള്ളവും. കാലം എത്രയോ പിറകിലാണ്. തളർച്ചയുടെ കയറ്റങ്ങളാണ് മുന്നിൽ.

ഇന്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് രാജീവ് മരത്തങ്കോട്. ഒരുപാടായി ഓർമ്മിച്ചപ്പിലേക്ക് ഒരു കത്ത് അയച്ചിട്ട്. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തുമാത്രം സ്നേഹമാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. നാം പറയുന്ന ഓരോ വാക്കും ഒരു വിത്ത് പോലെയാണ്. അത് സ്നേഹമായി മുളയ്ക്കാം, അല്ലെങ്കിൽ മുറിവായി മനസ്സിൽ പതിയാം. എന്നും എപ്പോഴും ഇപ്പോഴും ആ സ്നേഹത്തെ ഓർക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഞാൻ സ്വന്തം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കൂടെ കൊണ്ടുപോയി ഉറക്കത്തിലും ഊണിലും ഒഴിവ് സമയങ്ങളിലും വിനോദത്തിലും ഒരു നിമിഷവും വിട്ടുപിരിയാൻ കഴിയാതെ എന്നെ കൂടെ കൊണ്ടു നടന്ന എൻ്റെ ചേച്ചിയെ പോലെയല്ല, ചേച്ചി തന്നെയായ ജയമോ എന്ന് വിളിക്കുന്ന ഡോക്ടർ ജയശ്രീക്കും കുടുംബത്തിനും വേണ്ടി ഒരു പാട്ട് ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജി മരുത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, സ്നേഹസാഗരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ തങ്കനില പട്ടുടുത്തു എന്ന ഗാനമാണ്. ഗാനം കേൾക്കാം. നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് സമർപ്പിക്കുന്നത് വലിയൊരു കാര്യമാണല്ലോ. കൈതപ്പുറം എഴുതി ജോൺസ് ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം, ചിത്രം സ്നേഹസാഗരം.

ഓർമ്മിച്ചപ്പിൽ ഇനി മാവേലിക്കര ഓലകട്ടി അമ്പലത്തിൽ നിന്നും അധ്യാപകനായി വിരമിച്ച ടി എം സുരേഷ് കുമാർ അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഓർമ്മയുടെ പൂക്കാലം വിരിയിക്കുന്ന പഴയ കാലം. പണ്ടത്തെ തെങ്ങും വയലും കൊയ്ത്തും മെതിയും കച്ചിത്തുറവും മകരമാസ കുളിരും ഒക്കെ പശ്ചാത്തലമാക്കിയ ഒരു നാടൻ പ്രണയരംഗം.

കാർഷിക സംസ്കാരത്തിൻ്റെ പ്രയോഗങ്ങൾ കൊണ്ട് നിറച്ച ഗാനം. കർഷക തൊഴിലാളികളായി അഭിനയിക്കുന്നത് സത്യനും ഷീലയും. ഹൃദയസരസിലെ സംഗീത പുഷ്പം പകർന്നു തന്ന ശ്രീകുമാരൻ തമ്പിയുടെ രചന. മുട്ടത്ത് വർക്കിയുടെ കഥ. ചിത്രം വെളുത്ത കത്രീന. ഗായകർ ജയചന്ദ്രനും പി സുശീലയും. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജി ദേവരാജൻ. മറ്റൊരു പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വരിയിലൂടെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ഗാനം കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നു. സ്നേഹത്തോടെ, ടി എം സുരേഷ് കുമാർ, ഓലകെട്ടിയമ്പലം, മാവേലിക്കര. ഗാനം കേൾക്കാം. മകരം പോയിട്ടും മാടമൊഴിഞ്ഞിട്ടും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ ശില്പികളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. എന്നാലും ഒരിക്കൽ കൂടി പറയാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഈ ഓർമ്മകൾ കത്തിലൂടെ എഴുതിയിരിക്കുന്നത് ഐവർഗാലയിൽ നിന്നും ശ്രീദേവി. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ ഒരുപാട് പഴയ ഗാനങ്ങളും ഓർമ്മകളുമാണോ നിനക്കാവശ്യം? ക്ഷമിക്കണേ, ഒരുപാട് പഴയ ഓർമ്മയല്ല, എങ്കിലും പഴയ ഓർമ്മ തന്നെയാണ്. 37 വർഷക്കാലം കുട്ടികളുമായി ഒത്തുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ റിട്ടയർ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകളിൽ കൂടുതലും വന്നു ചേരുന്നത് കുട്ടികളോടൊത്തുള്ള ക്ലാസ് മുറിയിലെ അനുഭവങ്ങളാണ്. ഐ ടി അധിഷ്ഠിത പഠനം സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ

തുടങ്ങുന്ന കാലം. ഒരവധിക്കാല പരിശീലനത്തിൽ ട്രെയിനർ പറഞ്ഞു, നിങ്ങൾ ടീച്ചർമാർ കുറച്ച് സ്മാർട്ടാകും. ഒരു ടാബ് വാങ്ങി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകൂ. നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഞാനൊരു ടാബ് വാങ്ങി. 2-3 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. പാഠപുസ്തകത്തിലെ കവിതകളും മറ്റനുബന്ധ കവിതകളും മറ്റു വിഷയങ്ങളിലെ ആക്ടിവിറ്റികളും ഒക്കെയായി ടാബ് ക്ലാസ്സിൽ നന്നായി ഉപയോഗിച്ചു. കുഞ്ഞുമക്കളല്ലേ, അവർക്ക് നന്നായി രസിച്ചു. ഏറെ രസകരമായ മറ്റൊരു കാര്യം, 3-ാം ക്ലാസ്സുകാർക്കായി പാഠപുസ്തകത്തിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ട് മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ചലച്ചിത്ര ഗാനം അവരെ കേൾപ്പിച്ചു. പല പ്രാവശ്യം കേട്ടവർ പാട്ട് പഠിച്ചു. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പും മത്സരിച്ച പാട്ട് പാടി. ഓരോ ഗ്രൂപ്പും പാടിയത് എന്റെ ടാബ്ലറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്തു. അതവരെ കേൾപ്പിച്ചു. ഏറ്റവും നന്നായി ചൊല്ലിയ ഗ്രൂപ്പിനെ അവർ തന്നെ കണ്ടെത്തി. അവർ പാടുന്നത് അവർക്കിങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഓരോരുത്തരുടെയും ആഹ്ലാദം, അവരുടെ വിടർന്ന കണ്ണുകളിൽ കണ്ട സന്തോഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ഇപ്പോൾ അന്നത്തെ കുഞ്ഞു മിടുക്കികൾ ഡിഗ്രി ലെവൽ പഠനം കഴിഞ്ഞിട്ടുണ്ടാകും. AI സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ നാളുകളിൽ മെറ്റ, ജെമിനി ഇവയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവരായി അവരൊക്കെ മാറിയിട്ടുണ്ടാകും. എല്ലാ മക്കളും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരത്തിൽ അന്ന് എന്റെ ആ കുഞ്ഞുങ്ങൾ പാടിയ മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഐവർകാലയിലുള്ള ശ്രീദേവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, കുഞ്ഞുകുട്ടികൾ ആഹ്ലാദത്തോടെ കേട്ട ഗാനമല്ലേ, ഗാനം കേൾപ്പിക്കാം. രാജാധിരാജ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിനാരായണൻ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ, റിമി ടോമി, നന്ദ ജയദേവൻ എന്നിവർ പാടിയ മനോഹരമായ ഗാനം.

കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന സ്ഥലത്തിനടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു കത്തെഴുതിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ കത്ത് എഴുതാനിരുന്നപ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ ഓർമ്മകൾ വർഷത്തിനപ്പുറത്തേക്ക് അങ്ങനെ പോയി. 1974 ഞാനും 2 കൂട്ടുകാരും കൂടി 6 കിലോമീറ്റർ അകലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ബേബി തിയേറ്ററിൽ ഒരു പടം കാണാൻ പോയി. ആ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പടത്തിന്റെ പേര് പൂന്തേനരുവി. പ്രേംനസീറും നന്ദിതാ ബോസുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരുടെ പാട്ടുരംഗം നല്ല മഴയത്താണ് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നല്ല ഒരു സിനിമയായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 9:30. നല്ല മഴ. കയ്യിൽ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ബസ് സൗകര്യമില്ല. പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മുഴുവൻ നനഞ്ഞു എന്ന് പറയേണ്ടതില്ലല്ലോ. വീടിന് 1 കിലോമീറ്റർ അടുത്ത് മണിമലയാർ ഒഴുകുന്നു. കടത്തുവള്ളം കടക്കണം. സമയം 12 മണി. ഞങ്ങൾ കടത്തുകാരനെ വിളിച്ചു മടുത്തു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് 6 നീന്തിക്കടക്കാൻ തീരുമാനിച്ചു. സാമാന്യം നല്ലതുപോലെ എല്ലാവരും നീന്തും. ധൈര്യം സംഭരിച്ച് ഞങ്ങൾ നീന്തി. ഒരു തരത്തിൽ കരപറ്റി. വീട്ടിൽ വന്നപ്പോൾ 1 മണി. അന്ന് ആ പടത്തിൽ കേട്ട ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഗാനം കുളിരോട് കുളിരടി. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിയിലുള്ള എല്ലാ കൂട്ടുകാരെയും അന്വേഷണം അറിയിക്കുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ നായർ, ചേനപ്പാടി. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഏതായാലും പാതിരാത്രി 12 മണിക്ക് നിറഞ്ഞൊഴുകുന്ന മണിമലയാർ നീന്തിക്കേറിയ ഗോപാലകൃഷ്ണൻ നായരും കൂട്ടുകാരും അല്പം സാഹസികതയാണ് കാണിച്ചതെന്ന് തോന്നുന്നു. ചെറുപ്പത്തിൻ്റെ സാഹസികതയല്ലേ? ഏതായാലും അന്ന് കേട്ട ആ ഗാനം നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. കുളിരോട് കുളിരടി. പൂന്തേനരുവി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ശാസ്തമംഗലത്ത് നിന്ന് ജോയി ചിറയൻകീഴ് എഴുതുന്നു. പൂവച്ചൽ ഖാദർ സാറുമായി എന്റെ സ്നേഹബന്ധം ആരംഭിക്കുന്നത് 1980ലാണ്. പ്രശസ്ത നാടകകൃത്തും നോവലിസ്റ്റുമായ ചിറയൻകീഴ് സലാം രചിച്ച് അസീസ് KPAC സംവിധാനം ചെയ്ത ഉഷ്ണനദി എന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചിറയൻകീഴ് പുളിമൂട്ടിൽ നടക്കുന്ന സമയം. അതിലെ രണ്ട് പാട്ടുകളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണനും. ക്യാമ്പിലെ ഒഴിഞ്ഞ മുറിയിലായിരുന്നു ഖാദർ സാറും MG രാധാകൃഷ്ണൻ സാറും കൂടി സംഗീതമൊരുക്കുന്നത്. ആ രംഗം കാണുവാനും എനിക്ക് കഴിഞ്ഞു. എന്റെ നാടകകലാ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സുവർണ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ആ നാടകം ഉഷ്ണനദി, ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ നടനാകുന്നത് അവിടെയാണ്. പിൽക്കാലത്ത് ചിറയൻകീഴ് വെച്ച് തന്നെ കായലം കയറും എന്ന ചിത്രത്തിലെ രണ്ടു പാട്ടുകൾ, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാഴും, ഈ രണ്ട് ഗാനങ്ങളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. അദ്ദേഹം ഒരുക്കിയ മനോഹരമായ ബിംബങ്ങളും കൽപ്പനകളും ലോകമെമ്പാടുമുള്ള മലയാളി സംഗീത പ്രേമികളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നുണ്ട്. പൂവച്ചൽ ഖാദർ സാറിനോടുള്ള സ്നേഹവും ആദരവും പരിഗണിച്ച് എനിക്ക് കായലം കയറുമെന്ന ചിത്രത്തിലെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കു മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു എന്നും ജോയി ചിറയൻകീഴ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദർ എഴുതി, KV മഹാദേവൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കായലും കയറും.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ആറന്മുള കിടങ്ങന്നൂർ നിന്നും മോനി അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരവധിക്ക് അമ്മാച്ചൻ്റെ മക്കൾ അവധിക്ക് വീട്ടിൽ വന്ന സമയം ഞങ്ങൾ പറഞ്ഞു ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്, കാണാൻ പോകണം. അവർ സമ്മതിച്ചു. അവൾ വിശ്വസ്തയായിരുന്നു എന്നാണ് സിനിമയുടെ പേര്. ഞങ്ങളെല്ലാവരും കൂടി സിനിമ കാണാൻ പോയി. സെക്കൻഡ് ഷോയ്ക്ക് പടം കഴിഞ്ഞപ്പോൾ 12 മണി, വെള്ളിയാഴ്ച ദിവസം. ഞങ്ങളുടെ കയ്യിൽ ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വഴിവിളക്കിൻ്റെ വെട്ടത്ത് നടന്നാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഒരാൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, ആശ്വാസം. അങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യനെ കാണാനേ ഇല്ല. എവിടെ പോയി?

മോനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി കാനം ഇ ജെ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, വാണി ജയറാം പാടിയ ഗാനം.

കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചിരിക്കുന്ന കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. 1985 ഡിസംബർ 2, എൻ്റെ ഭാര്യയെ ഡെലിവറിക്കായി പത്തനാപുരം സെൻറ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്നുമാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനായി ജോലി ചെയ്യുന്ന സ്കൂളിൽ പോയിരുന്നു. ഞാൻ 2 മണിയോടെ സ്കൂളിൽ നിന്നും തിരിച്ച് പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു പോകുമ്പോൾ പത്തനാപുരത്തുള്ള സീമ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം മുഴങ്ങുന്നത് കേട്ടു. ആ ഗാനം ഇതാണ്: ഓർമദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. ഇന്ന് എൻ്റെ മകൾക്ക് 42 വയസ്സായി. അവൾ USAയിൽ വർക്ക് ചെയ്യുന്നു. ആ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തട്ടി ഉണരുകയാണ്. എനിക്ക് വയസ്സ് 70 ആയി. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ? വിശ്വസ്തതയോടെ, തങ്കച്ചൻ, കോട്ടയം. ഗാനം കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന P. ഭാസ്കരൻ, സംഗീതം ശ്യാം.

ഓടി നടന്ന വഴികളിലേക്ക് കണ്ണും നട്ട് ജീവിത സായാഹ്നത്തിന്റെ പടിവാതിലിൽ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. നാട്ടിടവഴികളിലെ തണലും സ്നേഹത്തിന്റെ അലകൾ മാത്രം നമ്മിലേക്ക് പടർത്തിയ കുഞ്ഞരുവിയും തോളിൽ കൈയിട്ട് നടന്ന ചങ്ങാതിയും നാവിലേക്ക് രുചിക്കൂട്ടിറ്റിച്ച നാട്ടുരുചികളും അതിൻ്റെ മണവും രോഗക്കിടക്കയിലെ ചുക്കുകാപ്പിയും പൊടിയരിക്കഞ്ഞിയും ഒക്കെ ഈ കയറിപ്പോയ പടവുകളിൽ എവിടെയൊക്കെയോ നാം മറന്നുവെച്ചു. ആണോ? മറന്നുപോയതാണോ അതോ മറവിയിലേക്ക് ആണ്ടുപോയതാണോ?

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ഓർമ്മച്ചപ്പ്

0: aartvm@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: ഒരു അറിയിപ്പ്. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതിനാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9496596321.
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടപ്പള്ളിൽ ഏജൻസീസ്.

0: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലവ് എഴുതിയ വരികൾക്ക് ഇളയരാജ ഇടമിട്ട് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി. എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ എഴുത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യത്തെ കത്ത് വായിച്ചു തുടങ്ങാം അല്ലേ?
0: ആദ്യത്തെ കത്ത് വായിക്കാം. മാവേലിക്കരയിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറായ മനോജാണ് എഴുതിയിരിക്കുന്നത്. കഥാപ്രസംഗം ഈയാഴ്ച കേട്ടില്ല, പകരം കളിയുടെ ദൃക്സാക്ഷി വിവരണം കേട്ടു. എല്ലാം വേണമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അറിയിപ്പ് കേട്ടില്ല. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവായ ഞാൻ കത്തുകൾ അയക്കാറുണ്ട്. വീണ്ടും ആകാശവാണിയുടെ പാട്ടും പൊരുളും എന്ന പരിപാടി എനിക്ക് വളരെ ഇഷ്ടമാണ്. കൂടാതെ വയലും വീടും, മൊഴിയാമൊരു കഥ തുടങ്ങിയവ, പിന്നെ വിദ്യാഭ്യാസ രംഗം, സുഭാഷിതം, കഥകളി പദങ്ങൾ എന്നിവയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ പരിപാടികളും കേൾക്കാൻ കഴിയില്ല, എന്നാലും കേട്ട് കൃത്യമായി മറുപടി അയക്കുന്ന ആളാണ് മനോജ്. രണ്ട് കത്തുകൾ കൂടി എഴുതിയിട്ടുണ്ട്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ റേഡിയോ റിപ്പയർ ചെയ്യുന്ന കൃഷ്ണനായരുമായി നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടമായി എനിക്ക്. ഇന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ വിരളമാണ്. കാരണം ആർക്കും ഒന്നിനും സമയം കിട്ടാത്ത കാലം. തന്നെയുമല്ല, റിപ്പയർ ചെയ്യാൻ ആളില്ലാത്തതിനാൽ, അത് നന്നേ കുറവായതിനാൽ പുതിയത് വാങ്ങും. പുതിയത് വാങ്ങുന്നത് മാത്രമല്ല, ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ ആണ് അല്ലേ, ഉപയോഗിക്കുക, വലിച്ചെറിയുക, അല്ലെങ്കിൽ പുതിയൊന്ന് മാറ്റി വാങ്ങിക്കുക എന്നുള്ള ഒരു കാലഘട്ടമായിട്ടുണ്ട്. അതുകൊണ്ട് റേഡിയോ റിപ്പയർ ഒക്കെ വളരെ ചുരുക്കമായി നടക്കുന്നുള്ളൂ. അതിനുശേഷം കേൾപ്പിച്ച ചലച്ചിത്ര ഗാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കത്തുകൂടിയുണ്ട്. വയലും വീടും പരിപാടിയിൽ കൈതച്ചക്ക കർഷകനായ തൊടുപുഴ സ്വദേശി അനിൽ ആൻഡോയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം

0: വളരെ ഇഷ്ടമായി. ഇങ്ങനെ പരിപാടികളെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് മാവേലിക്കരയിലെ ശ്രോതാവ് മനോജ്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴക്കാലത്തിന്റെ പ്രത്യേകതകളും സ്വാധീനവും വിഷയമാക്കിയ മഴയായി പൊഴിയാം എന്ന ചിത്രീകരണം വളരെ മനോഹരമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കായിക പത്രപ്രവർത്തന ദിനമായ 2-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി സവിശേഷമായി പത്രം, റേഡിയോ, TV എന്നിവയിലൂടെയാണ് കായിക മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നതും താല്പര്യമുണ്ടാകുന്നതും. ആകാശവാണിയിലൂടെയുള്ള കമന്ററികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേലയെപ്പറ്റി സാമൂതിരി പ്രകടിപ്പിച്ച അഭിപ്രായത്തോടെ ആരംഭിച്ച 3-ാം തീയതി അവതരിപ്പിച്ച ഗ്രാമകേരളം ഈ ഞാറ്റുവേലക്കാലത്ത് അതിന്റെ കാർഷിക പ്രാധാന്യം വിശദമാക്കി 4-ാം തീയതിയിലെ ആരംഭ പരിപാടികളെയെല്ലാം ചൈതന്യധന്യമാക്കി ആകാശവാണിയെ അഭിനന്ദിക്കുന്നു. അധികം ആരും വിഷയമാക്കിയിട്ടില്ലാത്ത മാതൃഭാഷയുടെ മഹത്വവും പ്രാധാന്യവും വിശദമാക്കി TG രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതം നല്ല നിലവാരം പുലർത്തി. ലോക ജന്തുജന്യ രോഗവിരുദ്ധ ദിനമായ 6-ാം തീയതി ഈ വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രഭാതഭേരി ശ്രോതാക്കളിൽ അവബോധം സൃഷ്ടിച്ചു. അതിന് ആകാശവാണിയെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്.
0: വക്കം വാഹിദ് കല്ലറ പതിവ് പോലെ തന്നെ ഒരാഴ്ചത്തെ പരിപാടികളെ വിലയിരുത്തിക്കൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. 1-ാം തീയതി തോംസൺ ആന്റണി നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ അർച്ചന ഗോപിനാഥ് ആലപിച്ച അപൂർവ ചിത്രം എന്ന കവിതയും, 6-15 എച്ച് രാജേഷ് പാടിയെ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 2-ാം തീയതി ഡോക്ടർ ശ്രീധരൻപിള്ള നടത്തിയ സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്നു ഡോക്ടർ ശ്രീകരൻ പിള്ളയാണ്. ഉഷമലരിയിൽ ആതിരാമുരളി ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ പതിറ്റടി പൂവിനോട് എന്ന കവിതയും, 6-15 PV പ്രീത പാടിയ ഉദയഗീതവും, വൈകിട്ട് 5:45 രമ്യ ജയറാം പാടിയ ഭക്തിഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 3-ാം തീയതി ഹാഫിസ് അബ്ദുൽ ഗഫാർ മൗലവി നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ രഞ്ജിനി സുധീരൻ ആലപിച്ച കുമാരനാശന്റെ അമ്പിളി എന്ന കവിതയും, 6-15 മുഹമ്മദ് കുട്ടി, ഷക്കീല ഷാജഹാൻ, ബഷീറ ബീവി എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 4-ാം തീയതി ഡോക്ടർ TG രാമചന്ദ്രൻപിള്ള നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ കവിതാ സ്വരലയെ ആലപിച്ച ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയും, 6-15 എസ് ജയ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 5-ാം തീയതി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ജയന്തി കൃഷ്ണ ആലപിച്ച തിരുനെല്ലൂരിന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത, 6-15 KG മാർക്കോസ്, KP ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ജോൺ, പട്ടണക്കാട് പുരുഷോത്തമൻ എന്നിവർ പാടിയ ഉദയഗീതം, 8:30 നാടകീയത ഒട്ടും ചോരാതെ നടത്തിയ നോവൽ സഞ്ചാരം, NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, 11 മണിക്ക് എവറസ്റ്റ് കയറിയ 2-ാം ക്ലാസ്സുകാരനെ പരിചയപ്പെടുത്തിയ ബാലലോകം, ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകവും നന്നായിരുന്നു. 11:30 DK പട്ടമ്മാൾ പാടിയ കൃതികൾ, 12 മണിക്ക് ഏകതാരയിൽ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ, 1 മണിക്ക് രഞ്ജിനിയിലെ മധുരഗാനങ്ങൾ എന്നിവയെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
1: ചലച്ചിത്ര നടൻ അരുൺകുമാർ പങ്കെടുത്ത ഹലോ പ്രിയഗീതം കേട്ടു. യുവനടനെ പരിചയപ്പെടാനും ശ്രോതാക്കൾക്ക് സംസാരിക്കാനും അവസരമൊരുക്കിയ ആകാശവാണിയെ അഭിനന്ദിക്കുകയാണ് എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്. പ്രകാശധാര പരിപാടി സ്ഥിരമായി കേൾക്കുന്നയാളാണ് ഞാൻ. അതിൽ ഡോക്ടർ ജയശ്രീ എം നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. മഴയായി പൊഴിയാം എന്ന ചിത്രീകരണം കേട്ടപ്പോൾ നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ സന്തോഷം തോന്നി. മഴയുടെ സംഗീതവും ഇടിയുടെ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് മഴയെപ്പറ്റിയുള്ള പാട്ടുകളും മഴനീർ തുള്ളികളും ഒക്കെ കൂടി ആ പരിപാടി വളരെയധികം ആസ്വദിച്ചു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. 2-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നേർമൊഴി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. വയലും വീടും പരിപാടിയിൽ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചും പാരമ്പര്യ അറിവുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നത് വളരെ ഉപകാരപ്രദമായി എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്.
0: രണ്ട് കത്തുകൾ കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെത്. ഉദയഗീതത്തിൽ എൻ ജസീല പാടിയ കാലം കണ്ണുനീർ പൂക്കളുമായി എന്ന ഗാനം മുഹൂർത്തത്തിൽ തേങ്ങൽ ഉണർത്തുന്നതായിരുന്നു. 1000 കണ്ണുമായി എന്ന ഗാനം ദാഹനീർ പോലും നൽകാത്ത നൊമ്പരങ്ങൾ നിറഞ്ഞതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു, അഭിനന്ദനങ്ങൾ. 26-ാം തീയതിയിലെ വയലും വീടും, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യാം എന്ന വിഷയത്തെപ്പറ്റി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഖില SR വിശദമായി സംസാരിച്ചു. ഒരുപാട് നല്ല കൃഷി അറിവുകൾ പകർന്നു നിന്നു. പ്രകാശധാരയിൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ 26 ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ഡോക്ടർ നീനു SS നന്നായി സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓർമ്മപ്പെടുത്തി. 27-ാം തീയതിയിലെ വയലും വീട്, പോത്തുകുട്ടി പരിപാലനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വയലും വീടും പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത് വളരെ നല്ല കാര്യമാണ്, അഭിനന്ദനങ്ങൾ. 27-ാം തീയതി തന്നെ രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകം ഒരു ഗോവൻ ട്രിപ്പ്,

0: അവസാന ഭാഗം കേട്ടു. അജിത് നമ്പ്യാർക്കും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർക്കും സംവിധാനം ചെയ്ത റൂബി ബാബുവിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 27-ാം തീയതി 12:40-നുള്ള പ്രകാശധാരയിൽ വർണ്ണ അന്ധത കാഴ്ചയോടെ വർണ്ണരാജി, കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജാസ്മിൻ എൽവി നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 28-ാം തീയതി 12:40-ന്റെ പ്രകാശധാരയിൽ ട്യൂബ് പ്രഗ്നൻസി എന്തുകൊണ്ട്, എങ്ങനെ വരുന്നു, കാരണങ്ങൾ എന്തെല്ലാമാണ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ട്യൂബ് പ്രഗ്നൻസിയെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ വളരെ ഭംഗിയായി സംസാരിച്ചു. യുവതലമുറയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളുള്ള നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ഡോക്ടർ നടത്തിയത്. അഭിനന്ദനങ്ങൾ. അന്നേ ദിവസം തന്നെ വയലും വീടും, നെൽകൃഷിയിലെ കളനിയന്ത്രണത്തെപ്പറ്റി മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം എന്തുകൊണ്ടും പ്രയോജനപ്രദമായിരുന്നു. അതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
1: നെടുമങ്ങാട് നിന്ന് ഡോക്ടർ ഐശ്വര്യ എഴുതുന്നു. അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം മൂല്യങ്ങളുടെ കലവറ തന്നെയായിരുന്നു. 4-ാം തീയതിയിലെ പാട്ടും പൊരുളും എന്ന പരിപാടി അതീവ ഹൃദ്യമായി. എല്ലാ വിഭവങ്ങളും സ്വാദിഷ്ടം തന്നെയാണ്. യോഗസൗഖ്യം, കാലസാക്ഷി, ഗാന്ധി സ്മൃതികൾ എല്ലാം ഇഷ്ടമാണ്. പ്രാദേശിക വാർത്തകളിൽ ചിലപ്പോൾ വരാറുള്ള തെറ്റുകൾ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഹലോ സന്ദേശഗാനം എന്ന പരിപാടി ഒരേ ശൈലിയിൽ നിന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നൊരു അഭിപ്രായം കൂടി ശ്രോതാവ് പങ്കുവയ്ക്കുന്നു.
0: June 26, 5:45 കോട്ടുങ്ങൽ EMA റഹീം അവതരിപ്പിച്ച ഖുർആൻ അൽഫുർഖാൻ അധ്യായത്തിലെ ഭാഗങ്ങൾ ഉന്നത നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു. മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ, പന്തവൂർ. അന്ന് തന്നെ മൗലവി ഷുഹൈബ് VP സുഭാഷിതവും മുഹറം എന്ന പുണ്യദിനത്തെ എടുത്തു കാണിച്ച നല്ല സുഭാഷിതമായിരുന്നു. ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി 28-ാം തീയതി 6:40 പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. CV രമണി പങ്കെടുത്ത് സംസാരിച്ചതും ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാനായി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണേശ വിഗ്രഹം ഉപയോഗിക്കുക എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞത് നന്നായി എന്ന് അറിയിക്കുകയാണ്. ഒപ്പം ആശംസകളോടെ നഫീസ കുഞ്ഞിപ്പ, പന്തവൂർ, മലപ്പുറം.
1: 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി സാമാന്യം നല്ല നിലവാരം പുലർത്തി എന്നാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ എഴുതിയിരിക്കുന്നത്. ഹീര ഷൺമുഖത്തിന്റെ കവിതകൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുമെന്ന് തീർച്ച. നല്ല ഉപദേശം. കുഞ്ഞുണ്ണി കവിത പോലെയുള്ള മൊബൈലും കുട്ടിയും, അക്ഷരസ്നേഹം എന്നിവ നന്നായി. കണ്ടല്ലൂർ മോഹനൻ എഴുതിയ കഥ എന്റെ സ്വപ്നതീരം പുതിയ പ്രമേയമായി തോന്നി, അവതരണം കൊള്ളാം. NRC നായരുടെ കവിതകളും നന്നായി. ധ്രുപദിന്റെ കഥ സെൽഫിയിൽ കാണാത്തവ നല്ല പ്രമേയമായിരുന്നു. അഭിനന്ദനങ്ങൾ.
0: രാജി മരതംകോട് അയച്ച കത്തുകളാണ് അടുത്തത്. ഹലോ പ്രിയഗീതം, ഗാനരചയിതാവ് രമേഷ് നാരായണന്റെ മകളും ഗായികയുമായ മധുവന്തി നാരായണൻ പങ്കെടുത്തത് വളരെ നന്നായിരുന്നു. അദ്ദേഹം സംഗീത സംവിധായകനും ഗായകനുമാണ് രമേഷ് നാരായണൻ. മൊഴിയുറവുകളിൽ KR ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധയാകർഷിച്ചു. എത്ര വർഷം പിറകിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. 1972 നടത്തിയ അഭിമുഖം. ഞാൻ എന്റെ പ്രിയഗാനങ്ങളുമായി മനോജ് ശിവ പങ്കെടുത്തത്, കൂടെ മനീഷ് MP. പാട്ടുകളും അനുഭവങ്ങളും നാടക പ്രവർത്തനങ്ങളും എല്ലാം വളരെ വിശദമായി പറഞ്ഞു. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം സൗമ്യ സനാതനൻ പാടിയതും നന്നായി. 29-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ശ്രദ്ധേയമായി. ഉഷമലരി വളരെ നന്നാവുന്നുണ്ട്. പ്രഭാതത്തെ ധന്യമാക്കുന്നു. നാലാങ്കൽ കൃഷ്ണപിള്ളിയുടെ ദീപാർച്ചന എസ് ജയചൊല്ലിയത്. കാലം സാക്ഷിയിൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ശബ്ദം കേൾപ്പിച്ചതിന് എല്ലാം നന്ദി അറിയിക്കുകയാണ് രാജി മരത്തംകോട്.
1: June 29 ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം സ്നേഹം ത്യാഗത്തിന്റെ ഒരു പര്യായമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അത് വളരെ ഇഷ്ടമായി എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതുന്നത്. ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിതയുടെ ആലാപനം വളരെ ആസ്വദിച്ചു. സ്മൃതിമധുരത്തിൽ ആനക്കഥകൾ വരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തത് ഇഷ്ടമായി. July 1 ഡോക്ടർമാരുടെ ദേശീയ ദിനത്തിൽ പ്രകാശധാരയിൽ ഡോക്ടർ BC റോയിയെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം നല്ലൊരറിവായിരുന്നു. 3-ാം തീയതി സംഗീത സരണിയിലെ കർണാടക സംഗീത പാഠം നല്ല നിലവാരം പുലർത്തി. സംഗീത വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ് ഈ പരിപാടി. മുതിർന്ന പൗരന്മാർക്കുള്ള ഡിജിറ്റൽ സുരക്ഷ വാർത്താ തരംഗിണിയിൽ പ്രക്ഷേപണം ചെയ്തത് ഏറെ പ്രയോജനപ്രദമായി. ആഴ്ചകൾ കഴിയുന്തോറും ആകാശവാണിയുടെ ഓർമ്മച്ചെപ്പിന്റെ ഗ്ലാമർ കൂടിക്കൂടി വരികയാണ്. വൈവിധ്യമാർന്ന ഓർമ്മകളുടെ ചെപ്പ് തുറക്കുമ്പോൾ ഓരോ ശ്രോതാവിലും ഗൃഹാതുരത്വമുണർത്തുന്ന പലവിധ ഓർമ്മകൾ ഉണ്ടാകുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. അവതരണം കൂടി നന്നാവുമ്പോൾ അതൊരു 1.5

0: ചെപ്പ് തന്നെയായി മാറുന്നു. ബാക്കി പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുകൂടി ശ്രോതാവ് എഴുതുന്നുണ്ട്. റേഡിയോ ഗ്രാമരംഗം വളരെ ഉഷാറായിക്കൊണ്ടുവരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടിയിലൂടെ ആലപ്പുഴയിലെ വെൺമണി ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
1: കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാൽ നിന്ന് ജമീല, ജസീരീന, ജംഷീദ്, ഫൗസിയ എന്നിവർ അയച്ച കത്താണ്. ഒരൽപ്പം പരിഭവമുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വളരെ നാളായി എഴുത്തുപെട്ടിയിൽ ഞങ്ങളുടെ കത്ത് വായിച്ചിട്ട്. എഴുത്തുപെട്ടിയിൽ 5-ാം തീയതി ഒരാളുടെ പേരുകൾ 3 പ്രാവശ്യം പറയുന്നു. ഒരാഴ്ചയിൽ തന്നെ അയക്കുന്ന 7 കത്തും മുഴുവനും വായിക്കുന്നു. കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ, എല്ലാം വായിക്കണമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേറെ കത്ത് വായിക്കാൻ സമയം കിട്ടത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ കുറച്ചാണ് വരിക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കത്ത് പലപ്പോഴും മുഴുവനായി വായിക്കുന്നത്. ബണ്ടിച്ചാൽ നിന്ന് ജമീല, ജസീരീന, ജംഷീദ്, ഫൗസിയ ഇവരയച്ച കത്തുകൾ ഈ അടുത്ത കാലത്തൊന്നും ആകാശവാണിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ടല്ലോ. കത്ത് വായിക്കാത്തപ്പോൾ എഴുത്തുപെട്ടിക്ക് കത്ത് എഴുതണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഇതെങ്കിലും വായിക്കണം. എന്തായാലും ഇത് വായിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും എഴുത്തുപെട്ടിക്ക് കത്തെഴുതണ്ടെന്ന് വിചാരിക്കരുത്. അത് ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. ആയുരാരോഗ്യത്തിലും പ്രകാശധാരയിലും അലർജി രോഗത്തെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും മഴക്കാലത്തുണ്ടാകുന്ന ഫംഗസ് രോഗത്തെക്കുറിച്ചും പറഞ്ഞത് കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ സമയം മാറ്റണമെന്നാണ് ആവശ്യം. ആകാശവാണി പരിപാടികൾ ഇനി അടുത്ത മാറ്റത്തിൽ നമുക്ക് ഇക്കാര്യം പരിഗണിക്കാം എന്നാണ് പറയാനുള്ളത്.
0: 28-ാം തീയതി നിയമരംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണം വളരെയേറെ വിലപ്പെട്ടതായിരുന്നു എന്നാണ് തേവലക്കരയിൽ നിന്ന് ഡേവിഡ് മോസസ് എഴുതുന്നത്.
1: ജബിൻ ശ്രീകാര്യം അയച്ചിരിക്കുന്ന കത്താണ് അടുത്തത്. തിരുവനന്തപുരം നിലയം ഇപ്പോൾ ശനിയാഴ്ചകളിൽ തുടർച്ചയായി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. റൂബി ബാബുവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജൂൺ 28-നുണ്ടായിരുന്ന കണ്ടതും കേട്ടതും പുതുമയുള്ള വിഷയമായിരുന്നു. ജൂലൈ 5-ലെ കണ്ടതും കേട്ടതും ഏറെ രസകരമായിരുന്നു. രചയിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജബിൻ ശ്രീകാര്യം.
0: കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതിയിരിക്കുന്ന കത്താണ് അടുത്തത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായമാണ് എഴുത്തുപെട്ടി. എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രാവിലത്തെ പ്രഭാതപേരി നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഉദയഗീതം, ലളിതഗാന പരിപാടി ഒക്കെ ഗംഭീരമാണ്. അന്തരിച്ച ഗായകൻ ബ്രഹ്മാനന്ദൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ ശബ്ദം കാലം സാക്ഷി എന്ന പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ സാഹിത്യവേദിയിൽ NRC നായർ, ഹീര ഷൺമുഖം എന്നിവരുടെ കവിതാലാപനം ശ്രദ്ധിച്ചു, വളരെ നന്നായിരുന്നു.
1: വള്ളിക്കോട്, കോട്ടയം, പത്തനംതിട്ട എന്ന് തന്നെ സ്ഥലപ്പേര് വായിക്കണമെന്നാണ് തങ്കച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. വള്ളിക്കോട് തങ്കച്ചന്റെ കത്താണ് അടുത്തത്. കഴിഞ്ഞ 45 വർഷങ്ങളധികമായി ആകാശവാണിയുടെ വിവിധ പരിപാടികൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ആരംഭകാലങ്ങളിൽ മുംബൈയിൽ നിന്നുള്ള വിവിധ ഭാരതി ഗാന പരിപാടികളും കേൾക്കുന്നു. ഓരോ മുറിയിലും ഓരോ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്. വയലും വീടും പരിപാടിക്ക് മുമ്പുള്ള സന്ദേശം വളരെ സ്വാധീനമുളവാക്കുന്നതാണ്. 29-ാം തീയതിയിലെ പുലർവട്ടത്തിലുള്ള കാലസാക്ഷിയിൽ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ ശബ്ദം കേൾപ്പിച്ചത് നന്നായിരുന്നു. കൃഷിക്കാഴ്ചയിൽ എള്ളു കൃഷിയെപ്പറ്റി നൽകിയ പ്രഭാഷണം പുതിയ തലമുറക്കാർക്ക് അതിശയമുണ്ടാക്കുന്നതാണ്. ഞാൻ എന്റെ പ്രിയഗാനം പരിപാടിയിൽ ആത്രയം ചന്ദ്രശേഖരൻ നായർ അവതരിപ്പിച്ച ഗാനങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്ത് ശരീരവേദനയെപ്പറ്റി ഡോക്ടർ ശ്രീദേവി നടത്തിയ പ്രഭാഷണം അവസരോചിതമായി. അതോടൊപ്പം ആമവാദത്തെപ്പറ്റിയും ലൂപ്പസ് ആർത്രൈറ്റിസ് ഇതിനെപ്പറ്റിയും നൽകിയ നിർദ്ദേശങ്ങൾ പ്രയോജനപ്രദമായി. സാധിക്കുമെങ്കിൽ പത്തനംതിട്ട FM സ്റ്റേഷന്റെ പ്രവർത്തനം പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കാൻ നിർദ്ദേശം നൽകാമോ? FM ഗോൾഡിലെ ഹിന്ദി സോങ്സ് കേൾക്കാനാണ് എന്ന് തങ്കച്ചൻ, വള്ളിക്കോട്, കോട്ടയം, പത്തനംതിട്ട. അവസാനം പറഞ്ഞ നിർദ്ദേശം FM സ്റ്റേഷന്റെ പ്രവർത്തനം ഇരട്ടിയാക്കുന്നതിനെക്കുറിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ എഴുത്തുപെട്ടിലെ കത്തുകൾ സമാപിക്കുകയാണ്. ഇനി അടുത്തത്
0: ഇമെയിലാണ്. AIRTVMPM@gmail.com എന്ന ഇമെയിലിൽ അയച്ച അഭിപ്രായങ്ങൾ നോക്കാം. ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. അദ്ദേഹം 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 3-ാം തീയതി സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം അവതരിപ്പിച്ച കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. NRC നായർ അവതരിപ്പിച്ച കവിതകൾ ഇഷ്ടപ്പെട്ടു. കണ്ടല്ലൂർ മോഹനൻ അവതരിപ്പിച്ച കഥ ശരാശരി നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. 5-ാം തീയതി നിയമരംഗത്തിൽ 1948 സെൻസസ് നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നീതു ST നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. വിഖ്യാത സ്പൈ ത്രില്ലർ നോവൽ 39 പടവുകൾ വിലയിരുത്തിയ 6-ാം തീയതിയിലെ മായാമുദ്രകൾ ഇഷ്ടമായി. ജൂലൈ 7 ആചരിക്കുന്ന ആഗോള ക്ഷമാദിനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വിളിച്ചോതിക്കൊണ്ട് തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. തെങ്ങിന്റെ പൂക്കുലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മദ്യാംശം ഒട്ടുമില്ലാത്ത മധുരമുള്ള പ്രകൃതിദത്ത പാനീയമായ നീരയുടെ ഉൽപാദനം നിലച്ചത് ദുഃഖകരമാണ്. 7-ാം തീയതിയിലെ പ്രഭാതപേരി ശ്രദ്ധേയമായി.

0: പോലെ 9-ാം തീയതിയിലെ പ്രഭാതഭേരിയും വളരെയേറെ അവസരോചിതമായി. 8-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ ചെറുകിട സംരംഭകൻ ജേക്കബുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം ഇഷ്ടപ്പെട്ടു. വാട്സാപ്പിലൂടെ കത്തുകൾ സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട്.
1: വീണ്ടും നമ്മളുടെ മേൽദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച മെയിലാണ്. എത്ര കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകിയെന്നല്ല, എത്ര അമ്മമാരെ തക്ക സമയത്ത് സഹായിക്കാൻ കഴിഞ്ഞു എന്നതിനുള്ള ഉത്തരമാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച പ്രഭാതഭേരി ശക്തമായി. ലോക ജന്തുജന്യ രോഗപ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രഭാതഭേരി അതുമായി ബന്ധപ്പെട്ട പല മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും പങ്കുവയ്ക്കുന്നതായി. ചരിത്രത്തിൽ നിന്നും ലോകോത്തര കൃതികളിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിച്ച് ആഗോള ക്ഷമാദിനത്തിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം പ്രഭാതത്തെ പോസിറ്റീവ് എനർജി കൊണ്ട് സജീവമാക്കി. പകർച്ചപ്പനികൾ വ്യാപകമാകുന്ന ഈ സമയത്ത് വിവിധതരം പകർച്ചപ്പനികളുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവ് പങ്കുവയ്ക്കുന്നതായിരുന്നു അത് സംബന്ധിച്ച് അവതരിപ്പിച്ച വാർത്താവീക്ഷണം. കേവലം മഴക്കാലപൂർവ്വ ശുചീകരണം കൊണ്ട് മാത്രം പകർച്ചപ്പനികളെ മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആ വാർത്താവീക്ഷണം. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച സന്ദേശമാണിത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം:
0: എഴുത്തുപെട്ടി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
1: സന്ദേശങ്ങൾ അയക്കേണ്ട ഇമെയിൽ ID AIR TVM PM@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR TVM PM@gmail.com.
1: വിമർശനങ്ങളും അഭിപ്രായങ്ങളും പരിപാടികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും അറിയിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
2: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
1: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
3: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
4: ആകാശവാണി
5: നിയമരംഗം. അവയവദാന നയം, നിയമവും മാനദണ്ഡങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു.
6: മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ കൂട്ടായി അനേക രോഗങ്ങളും ഉണ്ടായിരുന്നു. ജീവിതശൈലിയിലെയും ആഹാരക്രമത്തിലെയും മാറ്റങ്ങൾ കാരണം രോഗങ്ങളും വിവിധ തരത്തിലുള്ളവയായിത്തീർന്നു. അനേകം രോഗങ്ങൾ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിത്തീർത്തു. രോഗങ്ങളുടെ ചികിത്സാരീതികളും ആധുനിക യുഗത്തിൽ അതിനൂതനമായി തീർന്നു. ശസ്ത്രക്രിയയുടെയും ചികിത്സാശാഖകളിലുമുണ്ടായ പുരോഗതിയും നൂതനമായ പല മരുന്നുകളും അവയവം മാറ്റിവെക്കലെന്ന ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ ഒരു പുതിയ ശാഖയായി തന്നെ വളർത്തിയെടുത്തു. ഇന്ന് നാം കാണുന്ന പല രോഗങ്ങൾക്കും അവയവ മാറ്റിവെക്കൽ ചികിത്സയിലൂടെ ഏകദേശം ശാശ്വതമായ സൗഖ്യം നേടിയെടുക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നു. വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും മനുഷ്യന്റെ കാരുണ്യം കൂടെ ചേർത്ത് വച്ചു മാത്രമേ അവയവ മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. അവയവ മാറ്റിവെക്കൽ സാധ്യമാകണമെങ്കിൽ ദാനമായി ലഭിച്ച അവയവം വേണം. സഹജീവികളോടുള്ള കരുണ മനുഷ്യൻ ഈ രീതിയിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവയവമാറ്റം നടക്കുകയുള്ളൂ. ഭാരതത്തിൽ അവയവദാനം ഇന്ന് സാധാരണമായി കഴിഞ്ഞു. അവയവദാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനോടുള്ള ആളുകളുടെ മനോഭാവത്തിലും വലിയ മാറ്റമാണ് പ്രകടമാവുന്നത്.

എന്നാൽ നിയമപരമായ അവയവദാനത്തെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല എന്നതാണ് വാസ്തവം. അവയവദാനത്തിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവിക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ കണ്ണിൻ്റെ നേത്രപടലങ്ങൾ മാത്രമേ ദാനം ചെയ്യുവാനാകൂ. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യാനാകുക. അത്തരം സാഹചര്യത്തിൽ ഹൃദയവും കരളും വൃക്കകളും പാൻക്രിയാസും ശ്വാസകോശവും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട അവയവങ്ങളെല്ലാം ദാനം ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനത്തെ പ്രധാനമായും മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ ആക്ട് 1994 അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 പ്രകാരം മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് അടുത്ത ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, രക്ഷകർത്താവ്, സഹോദരങ്ങൾ, കൊച്ചുമക്കൾ എന്നിവർക്ക് അവയവം നൽകാവുന്നതാണ്. രണ്ടാമത്തേതിൽ അടുത്ത ബന്ധുക്കൾ അല്ലാത്തവർക്കും അവയവം ദാനം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതിൽ പരോപകാര തൽപരരും നിസ്വാർത്ഥപരവുമായ വ്യക്തികളിൽ നിന്ന് അവയവം സ്വീകരിക്കാവുന്നതാണ്. നിയമം അനുശാസിക്കുന്നതിൻ പ്രകാരമുള്ള അനുവാദം ലഭിച്ചാൽ മാത്രമേ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ 1994 പാസാക്കിയ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ടും തുടർന്ന് പാർലമെന്റ് തന്നെ പാസാക്കിയ നിയമ ഭേദഗതികളുമാണ് ഇത് സംബന്ധമായി സംസ്ഥാനത്ത് നിലവിലുള്ള നിയമ വ്യവസ്ഥകൾ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിന് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മരണശേഷം അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മാത്രമേ അവയവദാനം സാധ്യമാവുകയുള്ളൂ. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ മരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കളുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. ഇതുകൂടാതെ 4 ഡോക്ടർമാർ അടങ്ങുന്ന ഒരു പാനൽ ആണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. ഇതിൽ പ്രകാരം എല്ലാ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലുകളിലും എല്ലാ അവയവങ്ങളിലുമേലും അവെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വകാര്യ ആശുപത്രിയിൽ വച്ച് അവയവദാനം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു വൃക്കദാതാവ് ഹോസ്പിറ്റലിനും മറ്റൊന്ന് ആ സോണിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനുമാണ്. കരൾ, ഹൃദയം എന്നീ അവയവങ്ങളുടെ വിന്യാസം മുൻഗണന അടിസ്ഥാനത്തിൽ സ്വീകർത്താവിന്റെ ആരോഗ്യസ്ഥിതിയും അടിയന്തര സാഹചര്യവും കണക്കിലെടുത്താണ് നടപ്പിലാക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനത്തിന്റെ കാര്യത്തിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നുമുള്ള അവയവദാനം മാത്രമാണ് സർക്കാർ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ 2012 മസ്തിഷ്ക മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മൃതസഞ്ജീവനി എന്ന പദ്ധതി നടപ്പിലാക്കി. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ചിട്ടുള്ളതാണ് ഈ പദ്ധതി. നിങ്ങൾ അവയവദാതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ knows.org.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അക്കാര്യം ഉറപ്പാക്കാം. ഇതിൽ ഡോണർ കാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം പ്രത്യക്ഷപ്പെടും. പേര്, ജനന തീയതി, വയസ്സ്, രക്തഗ്രൂപ്പ് എന്നിവയ്ക്കൊപ്പം ഏതെല്ലാം അവയവങ്ങളാണ് മരണാനന്തരം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന വിവരവും കൃത്യമായി പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അതിന് താഴെയായി അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട അടുത്ത ബന്ധുവിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും രേഖപ്പെടുത്തണം. ആവശ്യമായ വിവരങ്ങൾ എല്ലാം നൽകിയ ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾക്കനുസരിച്ച് ഫോട്ടോ പതിച്ച് ഒരു കാർഡ് ലഭ്യമാകും. ഇത് ഡൗൺലോഡ് ചെയ്ത് പ്ലാസ്റ്റിക് കാർഡാക്കി ലാമിനേറ്റ് ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. നിങ്ങൾ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമായിരിക്കും ഈ കാർഡ്. ഇക്കാര്യം അടുത്ത ബന്ധുക്കളോടും നിങ്ങൾ പങ്കുവച്ചിരിക്കണം. അവയവങ്ങൾ ആവശ്യമുള്ളവർ ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. യോജിക്കുന്ന അവയവം ലഭ്യമാകുമ്പോൾ മുൻഗണന പ്രകാരം അത് ആവശ്യക്കാർക്ക് ലഭ്യമാകും. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് കേനോസ് എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ടോ എന്ന വെബ്സൈറ്റിലെ സേവനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അവയവദാന സമ്മതപത്രം സ്വബോധത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ്.

0: അതിനായി ഒരു സമ്മതപത്രം തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. സമ്മതം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന പക്ഷം അവയവദാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന വിവരം അവർക്ക് അറിയാൻ സാധിക്കൂ. ബന്ധുക്കളുടെ സമ്മതത്തോടെ മാത്രമേ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ മരണാനന്തരം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1994 മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ ആക്ട് പ്രകാരം സ്വീകർത്താവ്, ദാതാവ്, ദാതാവിന്റെ ബന്ധുക്കൾ എന്നിവർ അവയവ മാറ്റിവെക്കലിനായി നിശ്ചയിച്ചിട്ടുള്ള ഓതറൈസേഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകേണ്ടതാണ്. ഇവിടെ നിന്നും അനുവാദം ലഭിച്ചാൽ മാത്രമേ അവയവദാനം സാധ്യമാവുകയുള്ളൂ. നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള സർക്കാർ സംവിധാനമാണ് ഓതറൈസേഷൻ അതോറിറ്റി. സംസ്ഥാനത്തെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആസ്ഥാനമായാണ് മേഖലാ ഓതറൈസേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഓതറൈസേഷൻ കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഇവയാണ്: അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ കമ്മിറ്റി പരിശോധിക്കുന്നതാണ്; അടുത്ത ബന്ധുക്കളിൽ നിന്നല്ലാത്ത അവയവദാനത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ചൂഷണമോ വാണിജ്യമോ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു; അതോടൊപ്പം അവയവദാനം ചെയ്യുന്നതിനുണ്ടായ പ്രേരണ, സാഹചര്യം ഇവ നിസ്വാർത്ഥമാണോ എന്ന് പരിശോധിക്കുന്നു; ഇതോടൊപ്പം ദാതാവ്, സ്വീകർത്താവ് എന്നിവരുടെ തൊഴിൽ, വരുമാനം എന്നിവ; അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം ഉറപ്പാക്കുക; ഇടനിലക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പാക്കുക. ദാതാവ് അല്ലെങ്കിൽ സ്വീകർത്താവ് വിദേശിയാണെങ്കിൽ എംബസിയിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കുന്നു. ഇനിയും മടിച്ചു നിൽക്കാതെ സർക്കാർ സംവിധാനത്തിലുള്ള മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകുക. മരണത്തിലൂടെ ജീർണിച്ചു പോയേക്കാവുന്ന നിങ്ങളുടെ അവയവങ്ങൾ പലരിലൂടെ വീണ്ടും ജീവിക്കുന്നുവെങ്കിൽ അതിൽ പരം ജീവിത സാക്ഷാത്കാരം മറ്റെന്തുണ്ട്?
1: അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ അറിയുന്നതിനായി കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ KNOS.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർക്കാർ അവയവദാന ഉദ്യമമായ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ടോ എന്ന വെബ്സൈറ്റിലും അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. അവയവദാന നയം, നിയമവും മാനദണ്ഡങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, എസ് ജാനകി പാടിയ ഗാനങ്ങളാണ്. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം എം ബി ശ്രീനിവാസൻ.

എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആലോലം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കരുടെ രചന, ഇളയരാജയുടെ ഈണം.

എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു ഉറുദു സംഘഗാനമായാലോ. പാടുന്നവർ കൃഷ്ണാഞ്ജലി, നയന, ഹരിനന്ദ, അഭിരാമി, കീർത്തന, സാന്ദ്ര, അലോണ എന്നിവരാണ്.

0: ഒരു മോണോ ആക്ടുമായി എത്തുന്നു അസ്ന എസ് അനസ്.
1: എന്താ ഫുൾ എ പ്ലസോ? അമ്മമ്മോ, ഒന്നിങ്ങി വാടി, ഇന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, ഇന്റെ റിസൾട്ട് നോക്കിയോ, എത്ര പ്ലസ് ഉണ്ട്? ഇല്ല, ഞാൻ നോക്കിയില്ല. നോക്കാൻ പോവാ. അപ്പോ ഇങ്ങി വന്നേ, ഇന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, ഞങ്ങൾ നാളെ ടൂറിന് പോവാ. എന്റെ ദൈവമേ, എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആ. അയ്യോ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞാൽ? നിനക്കാങ്ങാനെ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എന്റെ കൂടെ വാക്ക് ചെയ്യുന്നവടെ മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? നിനക്കാങ്ങാനെ മീ വട്ടം മാർക്ക് കുറഞ്ഞാൽ, അയ്യോ, അച്ചറിഞ്ഞ എന്നെ കൊല്ലും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞതിന് മാർക്ക് കുറഞ്ഞു പറഞ്ഞ് ദേ എന്റെ ഈ കാലില ചട്ടുക വെച്ച് പൊള്ളിച്ചേ. 3 ദിവസ ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഡി ഇവിടെ വരാൻ, ചി ഇവിടെ വരാൻ. നിനക്ക് മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടും? നീ അന്ന് ഈ ലോഹത്തിന്റെ ചൂടൊന്നറിയേലെനിക്ക് പാട്ടിനും ഓണാക്ടിനും ഫസ്റ്റ് അല്ലേ? ചി നിർത്തടി, അവളുടെ ഒരു പാട്ടും ഓണാക്ടും ഫുൾ എ പ്ലസ്. അതിൽ കുറഞ്ഞ് മേടിച്ച് നീ വീടിന്റെ പടി കടക്കരുത് കേട്ടോടി. ആ മോളെ, നിന്റെ റിസൾട്ട് എന്തായി? ആ അതൊക്കെ പോട്ടെ, മോളുടെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്ട് ഉണ്ടല്ലോ, വാ എക്സലന്റ്, അതൊന്ന് കാണിച്ചേ. എന്താ ടീച്ചറെ, മോണാക്ട് അല്ലേ? ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈമുതലായവൻ. അല്ലയോ ലങ്കാധിപ, ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? ഓഹോയ്, ഞാൻ ലങ്കാലക്ഷ്മി, ഗംഗയുടെ കാവൽക്കാരി. ആരാണ് നീ? എന്തിനു വന്നു? നിനക്ക് ഇത്രക്ക് ധൈര്യമോ? ഹേ ത്രേതായുഗമേ, ശ്രീരാമ ദൗത്യമായി വരുന്ന ഒരു കപിശ്രേഷ്ഠന്റെ അടികൊള്ളുമ്പോൾ ഈ ലങ്കാവാസം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ്. അല്ലയോ രാവണ, നിന്റെ നാശം അടുത്തിരിക്കുന്നു, ഗംഗയുടെ നാശം അടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. അല്ല ടീച്ചറെ, ഞാൻ അവരുടെ സ്വന്തമല്ല, അതുകൊണ്ടല്ല എന്നെ ഇങ്ങനെ ഇട്ട് തല്ലുന്നേ. മോളെ, നീ ടെൻഷൻ ആവാതെ, നിന്റെ പാരന്റ്സിനോട് വിളിച്ച് ഞാൻ സംസാരിക്കാം. വേണ്ട ടീച്ചറെ വേണ്ട, എന്റെ തല, എന്റെ തല പുകയുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. എന്റെ തല, ഏ എന്നടി എതുക്കണ്ട സങ്കടപ്പെടുറെ? അഴാതെ അഴാതെ, ഉണക്ക് ഞാൻ ഇരിക്കണ്ടി എന്റെ ചോക്ലേറ്റ് ഷാപ്പിഴ്, എല്ലാമേ ശരിയാകും. ആ കാശൊക്കെ പിന്നെ തന്നാ മതി. എനിക്ക് എനിക്ക് അച്ഛന് വേണ്ട, അമ്മയും വേണ്ട. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്, എല്ലാം എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നോർക്കുക, അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തോളിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക്, പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല, വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതെ, നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ.
0: ഇനി അമൃത എയ്സ് അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം.
2: ആവണിപ്പൗർണമി മുഖം നോ

0: ശ്രമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീതടത്തിൽ.
1: ജലം വളരെ അമൂല്യമാണ്. ജലം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു സംസ്കൃത പ്രഭാഷണവുമായി ഇനി എത്തുന്നു സന എസ് അംഡീൻ.
2: സലിലം സലിലം സർവത്ര കണോവിപാദും നാസ്തി കില ഇതി അവസ്ഥ അതീവ ദുഃഖകരം ഖലു. സ്നാനായ പാനായ സസ്യ സേചനായ ജലം ആവശ്യകം ഖലു. സുഖദം ശീതളം സമീക്ഷിതം ഊർജദായകം അമൃതം സമാനം ച ജീവന പ്രവഹത്യഹം നദ്യഃ മാലിന്യം കൃത്വാ മനുജാഃ ആശ്രയ പൂർണസ്യ ചേതന ഏവ കുർവന്തി. അതിവിദൂരെ ഏവ അസ്മാകം ദൃഷ്ടും ശക്യതേ യത് അല്പമാത്ര പാനജലായ അന്വേഷാം കുരുദാഹ യാവിദാനാം ഇതി കേരളീയാനാം ദയനീയം അവസ്ഥ. ദശകൂപ സമാവാഭി ദശവാഭി സമാഹൃദാ ദശഹൃദ സമോ പുത്രോ ദശപുത്ര സമോ ദ്രുമഹ ഇത് വൃക്ഷ വേദാഭി

0: ജലസ്യ ജലസ്രോതസാഞ്ച പ്രാധാന്യം മാഹാത്മ്യം ച ഉദ്ഘോഷേതി ഇതോപി വ്യവസ്ഥിതെ അഗ്രിമേ കാനിചന വർഷാഭ്യാന്തര ഏവ പാനീയ ജലസ്യ കൃതേ യുദ്ധ ഭവിഷ്യതി ഇത്യതെ ന സംശയഃ ഏതത്വഃ അവസ്ഥായഃ പരിഹാരം അപി അസ്മാകമേവ കരണീയമസ്തി പാനീയ ജലദാനം പുണ്യോത്കർഷിത കർമ്മ ഇതി ചിന്തയന്തഃ പശ്യതാ പ്രകൃതേഃ വരദാന ലബ്ധസ്യ സർവേഷാം ജീവജാലാനാം അധികാരപൂർണസ്യ ജലസ്യ അവസ്ഥ ഗ്രാമേഷു നഗരേഷു രാജേഷു ചമിതഃ ജലവിഭവ വിനിമയേ ഐക്യരൂപം ആവശ്യകം ദവിദവ്യയം ദേശസ്യ മാനവകുലസ്യ ച ഉന്നമനായ സർവാസു മേഖലസ്വാപി ജലസ്യ പ്രാധാന്യം തദാ വിനാ വിസ്മരേസ്മ പ്രവാഹഃ ജലോ വിപ്ലവഃ അന്തരീക്ഷസ്ഥിരതേഃ വ്യതിയാനഃ ആഗോളതാപനം ഇത്യാദയ അപി ഭീകര ദുരന്തഃ ജീവലോകാൻ നാശിഷ്യന്തി തദാ പൂർവം അസ്മാകം ജീവലോകസ്യ സുസ്ഥിതേ ജലസ്യ മിതോപയോഗം ച കൃത്വാ ലോക സഹോദരസ്യ സഹകരണസ്യ ച മാർഗാണി അവലംബ്യ മാനവകുലസ്യ പുരോഗനാദ്ഭൂതം പ്രാപ്യ ഏകീഭൂയ ഗച്ഛാമ ജലസ്രോതസാന പരിസ്ഥിതിയാണ ച സംരക്ഷ്യ മാനസ സ്നേഹ സാഹോദര്യ സഹകരണ ചാത്രാൻ പ്രാപ്നുവന്തി
1: പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നന്ദന എസ് സുഭാഷ്.
2: ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ലോകം തുറക്കപ്പെടുന്നു എന്ന പ്രസിദ്ധമായ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായന എന്നത് കേവലം അക്ഷരങ്ങളെ കണ്ണോടിച്ചു പോകൽ മാത്രമല്ല, അത് അറിവിന്റെ അക്ഷര ഖനിയാണ്, ചിന്തയുടെ ചിറകാണ്, വ്യക്തിത്വ രൂപീകരണത്തിന്റെ അടിത്തറയാണ്. ഒരു നല്ല പുസ്തകം മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വായനയെ അല്ലെങ്കിൽ പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് വായനാശീലം വളരെയധികം കുറഞ്ഞു വരികയാണ്. വായന ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട്. സോഷ്യൽ മീഡിയകളുടെ ആകർഷണവും ചെറിയ ചെറിയ വീഡിയോസുകളുടെ സ്വാധീനവുമൊക്കെ കുട്ടികളുടെയും യുവതലമുറകളുടെയും വായനയെ കവർന്നെടുത്തിരിക്കുന്നു. ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ വായനയെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാണാത്ത ഒരു സമൂഹത്തിന് അറിവിന്റെയോ സംസ്കാരത്തിന്റെയോ പുരോഗതി കൈവരിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി കാണാൻ ശ്രമിക്കണം. അതിനായി വായനയ്ക്കായി ദിവസവും അരമണിക്കൂറെങ്കിലും നാം മാറ്റിവെക്കണം. ലൈബ്രറികളെ സജീവമാക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും വായനയുടെ സ്ഥാനം അതേപടി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം വായന മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും അതുപോലെ ഭാവിയെ തീരുമാനിക്കാനുമുള്ള ശക്തിയുണ്ട്. മാർക്കസ് ജൂലിയർ സീസർ എന്ന മഹാനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം വായനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മുറിയിൽ പുസ്തകങ്ങളില്ല എങ്കിൽ ആ മുറി ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ്. ഏകദേശം അതേ അവസ്ഥയല്ലേ ഇന്ന് വായനയ്ക്കും? ആ വായനയെ ഊർജ്ജസ്വലമായ ഒരു ശരീരമാക്കി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് വായനയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ലോകപ്രശസ്ത എഴുത്തുകാരനായ ഫ്രാൻസിസ് ബേക്കൽ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ, അതായത് വായന മനുഷ്യനെ സമ്പൂർണനാക്കുന്നു. അതെ, നമുക്ക് വായനയിലൂടെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാം.
1: ഇനിയൊരു അറബിക് ഗാനം കേട്ടാലോ? പാടുന്നത് ദിൽന മിശ്രിയാണ്.

0: ഉയർന്ന ബാലലോകത്തിൽ അവസാനമായി അഹിംസയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുന്നു ജ്വാല ഖയാൽ.
1: ഈ ഭൂമുഖത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ആ വെളിച്ചം പൊലിഞ്ഞുപോയി, ഇനി രാജ്യത്ത് ഇരുട്ട് മാത്രമെന്നാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ച ദിവസം ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. 1893 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രണ്ടാമതും ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിനെ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമരായായിരുന്നു കണക്കാക്കിയിരുന്നത്. തീവണ്ടിയിൽ ഉയർന്ന കൂപ്പകളിൽ യാത്ര ചെയ്യാൻ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ അവർ അനുവദിച്ചിരുന്നില്ല. പൊതു ടാപ്പുകളിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിനെ തുടർന്ന് ഗാന്ധിജിയെ ക്രൂരമായി മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം താഴ്ന്ന ക്ലാസ്സിൽ യാത്ര തുടർന്ന അദ്ദേഹം ഒരു വെള്ളക്കാരന് സീറ്റ് നൽകിയില്ല എന്ന പേരിൽ ഗാർഡ് തല്ലി. ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഗാന്ധിജി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഗാന്ധിയിൽ നിന്നും ഗാന്ധിജിയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഗാന്ധി എന്ന സാധാരണ മനുഷ്യനിൽ നിന്നും ഗാന്ധിജി എന്ന മഹത് വ്യക്തിയിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയായി മാറി. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി സത്യാഗ്രഹം നടത്തിയതെന്ന് നമുക്കേവർക്കും അറിയാം. പിന്നീട് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും അടക്കം എത്ര എത്ര സമരങ്ങൾ ഗാന്ധിജി നയിച്ചു. തോക്കിൻ കുഴലിലൂടെയും ചോരപ്പുഴകളിലൂടെയും മാത്രം വിപ്ലവങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഹിംസ എന്ന ലളിതമെന്ന് തോന്നുന്ന എന്നാൽ ശക്തമായ ആയുധം കൊണ്ട് ഗാന്ധിജി ഒരു സാമ്രാജ്യത്വ ശക്തിയെ മുട്ടുകുത്തിച്ചത്. വെറുമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ യുഗപുരുഷനായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ശ്വാസത്തിലും മഹാത്മാവിന്റെ ത്യാഗത്തിന്റെ ഓർമ്മകളുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെടിയുണ്ടകളാൽ ഇല്ലാതായെങ്കിലും അദ്ദേഹം തെളിയിച്ച സത്യാന്വേഷണത്തിന്റെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു.

ഇന്നത്തെ ബാലലോകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നന്ദിയോട് SKVHSS ലെ കൂട്ടുകാരാണ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: അധ്യായത്തിൽ ഗഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ, രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: കർണാടക സംഗീതരംഗത്ത് താളവാദ്യ മേഖലയിൽ ചില കലാകാരന്മാർ മാത്രമാണ് തങ്ങളുടെ വാദ്യത്തെ തന്നെ പൊതു ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള വാദ്യം, ഒരു കൈകൊണ്ട് മാത്രം വായിക്കാവുന്ന താളോപകരണം, ആ വാദ്യത്തെ അനന്ത സാധ്യതകളുടെ ലോകമാക്കി മാറ്റിയെടുത്ത് ലോകപ്രസിദ്ധി നേടിയ ഗഞ്ചിറ വിദ്വാനായിരുന്നു ഗോവിന്ദറാവു ഹരിശങ്കർ എന്ന ജി ഹരിശങ്കർ.

വലിപ്പത്തിൽ ഒരു ചെറിയ വാദ്യമെങ്കിലും അതീവ സങ്കീർണതയും വെല്ലുവിളികളും നിറഞ്ഞ വാദ്യമാണ് ഗഞ്ചിറ. സാധാരണയായി മൃദംഗത്തെ പിന്തുടരുന്ന വാദ്യമായാണ് ഗഞ്ചിറ കച്ചേരികളിൽ ഉപയോഗിക്കുന്നത്. മൃദംഗം പ്രധാന ലയഘടന നിർവഹിക്കുമ്പോൾ അതിനെ അലങ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഗഞ്ചിറയുടെ പങ്ക്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഹരിശങ്കർ എന്ന കലാകാരൻ ഈ ധാരണയെ പൂർണ്ണമായും മാറ്റിയെഴുതി. കൂടാതെ ഗഞ്ചിറ എന്ന വാദ്യത്തിന് സ്വന്തമായി ഒരു വ്യക്തിത്വമുണ്ടെന്നും ഒരു സ്വതന്ത്ര വാദ്യമായി ഉയരുവാൻ കഴിയുമെന്നും ഹരിശങ്കർ തെളിയിച്ചു. കർണാടക സംഗീതത്താൽ സമ്പന്നമായ ചെന്നൈ നഗരത്തിൽ 1958 ജൂൺ 10 ഗഞ്ചിറ വിദ്വാനായ ടി ഗോവിന്ദ റാവുവിന്റെ പുത്രനായി ഹരിശങ്കർ ജനിച്ചു. പുതുക്കോട്ട ബാണിയിലെ താളവാദ്യ പാരമ്പര്യം ബാല്യത്തിൽ തന്റെ പിതാവിൽ നിന്നും ഹരിശങ്കർ മൃദംഗത്തിലും ഗഞ്ചിറയിലും സ്വായത്തമാക്കി. വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ച ഹരിശങ്കർ 7 വയസ്സിൽ പൊതുവേദികളിലെ കച്ചേരികളിൽ ഗഞ്ചിറയും മൃദംഗവും വായിച്ചു തുടങ്ങി. പ്രശസ്ത മൃദംഗ വിദ്വാൻമാരായ രാമനാഥപുരം, മുരുഗഭൂപതി, പാലക്കാട് മണിയയ്യർ എന്നിവരുടെ കീഴിലുൾപ്പെടെ ശിക്ഷണം നേടിയ ഹരിശങ്കർ കാലക്രമേണ താളശാസ്ത്രം, ഗണിത സങ്കല്പങ്ങൾ, സംഗീത സൗന്ദര്യം എന്നീ മേഖലകളിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം നേടി. ഇത് അദ്ദേഹത്തിന്റെ അതുല്യ സംഗീതയാത്രയ്ക്ക് അടിത്തറയായി.

പ്രസിദ്ധ സംഗീതജ്ഞ എം എൽ വസന്തകുമാരി മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയ്യരെ ഹരിശങ്കറിന് പരിചയപ്പെടുത്തി കൊടുത്ത വേളയിൽ തന്നെ ഹരിശങ്കറിന്റെ വാദനത്തിൽ മണിയയ്യർക്ക് വളരെ ഇഷ്ടം തോന്നുകയും ഹരിശങ്കറിന്റെ ഗഞ്ചുറയിൽ തന്നെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ട് താളക്രമങ്ങളും പല സാങ്കേതികത്വങ്ങളും നിർലോഭം ആ യുവ കലാകാരന് പകർന്നു നൽകുകയും ചെയ്തു. ഹരിശങ്കറിന്റെ വായനയിൽ അതിവേഗവും അതിശയകരമായ വ്യക്തതയും ഒരുപോലെ നിലനിന്നിരുന്നു. സാധാരണയായി രണ്ട് കൈകൾ ഉപയോഗിച്ച് താളവാദ്യങ്ങളിൽ സൃഷ്ടിച്ചിരുന്ന ശബ്ദവൈവിധ്യങ്ങളും വ്യതിയാനങ്ങളും ഹരിശങ്കർ ഗഞ്ചുറയിൽ ഒറ്റ കൈകൊണ്ട് സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരുന്നു. ഗഞ്ചിറയിലെ ശബ്ദനിയന്ത്രണം, വ്യതിയാനം, നാദഭംഗി, സൂക്ഷ്മത എന്നിവ പാലിക്കുന്നതിൽ ഹരിശങ്കറിന് സമാനതകളില്ലായിരുന്നു. അനവധി വേദികളെ തന്റെ നാദവിസ്മയത്താൽ ധന്യമാക്കിയ ഹരിശങ്കർ ദിവസവും മണിക്കൂറുകളോളം സാധകം ചെയ്ത് ശബ്ദം എത്ര വിധത്തിൽ ഗഞ്ചിറയിൽ നിന്ന് സൃഷ്ടിക്കാം, ഒരു താളത്തെ ഏതെല്ലാം വ്യത്യസ്ത രീതികളിൽ അവതരിപ്പിക്കാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വയം ഗവേഷണങ്ങൾ നടത്തി തന്റേതായ തനത് ശൈലി രൂപപ്പെടുത്തിയെടുത്തു. ഗഞ്ചിറയുന്ന വാദ്യത്തിൽ നിന്ന് ഒട്ടനവധി നാദവർണ്ണങ്ങൾ പുറത്തെടുത്ത ഹരിശങ്കറിന് കാലക്രമേണ വായനയിൽ നൂതനത്വം സ്വാഭാവികമായി തന്നെ സിദ്ധിച്ചു. പ്രസിദ്ധ മൃദംഗ വിദ്വാൻമാരായ കാരക്കുടി മണി നേതൃത്വം നൽകിയിരുന്ന ശ്രുതിലയ വാദ്യവൃന്ദ സംഘത്തിലെ പ്രധാനിയായി ഹരിശങ്കർ വേദികളിൽ നിറഞ്ഞു തുടങ്ങി. പ്രശസ്ത ഖളം വിദ്വാൻ ടി വി വാസൻ, മുഖർശംഖ് വിദ്വാൻ ശ്രീരംഗം കണ്ണൻ എന്നിവരും കാരക്കുടി മണിയും ചേർന്ന് അവതരിപ്പിച്ച ലയചിത്ര, ശ്രുതിലയ, ഗ്രാൻഡ് ഫിനാലെ എന്നീ താളവാദ്യ പരിപാടികൾ ലോകമെമ്പാടും പ്രസിദ്ധമായിരുന്നു. ആകാശവാണി ചെന്നൈ നിലയത്തിലെ കലാകാരനായി ഹരിശങ്കർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.

ദ്രുതകാലത്തിൽ ഗഞ്ചിറ വായിക്കുമ്പോഴും വ്യക്തത നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വായനാ രീതിയായിരുന്നു ഹരിശങ്കറിന്റേത്. വായനയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് പല കലാകാരന്മാരുടെയും ഗഞ്ചിറയുടെ ശബ്ദം മങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ഹരിശങ്കറിന്റെ വായനയിൽ ഓരോ അക്ഷരവും ഓരോ താളഘടകവും വ്യക്തമായി കേൾക്കാമായിരുന്നു. ഹരിശങ്കറിന്റെ വാദനത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത അദ്ദേഹത്തിന്റെ താളഗണിതത്തിലുള്ള അത്ഭുതകരമായ പാടവമായിരുന്നു. അതിസങ്കീർണങ്ങളായ കോരുവകളും മോറകളും അദ്ദേഹം വളരെ അനായാസമായി വായിച്ചിരുന്നു, സ്വാഭാവികമായി ഒഴുകുന്ന പുഴ പോലെ. ആ വായന കേവലം ഗണിത പ്രകടനങ്ങളായി തോന്നിയിരുന്നില്ല, സംഗീതത്തിന്റെ സൗന്ദര്യത്തെ കൂടുതൽ സമ്പന്നമാക്കിയിരുന്ന ഏതു സാഹചര്യത്തെയും ഒന്നിച്ചു ചേർക്കാൻ കഴിവുള്ള ഒരു വായനയായിരുന്നു അത്. വായ്പാട്ടുകാരെയാകട്ടെ, വാദ്യകലാകാരന്മാരുടെ കച്ചേരികൾക്ക് വായിക്കുമ്പോഴാകട്ടെ, മറ്റു പ്രതിഭകളുമായി സംവദിക്കുമ്പോഴാകട്ടെ, ഹരിശങ്കറിന്റെ വാദനം മറ്റു വാദകരിൽ നിന്ന് സദാ വേറിട്ട് നിന്നു. പ്രശസ്ത താളവാദ്യ സംഘങ്ങളുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ലോക പ്രശസ്ത കലാകാരന്മാരോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. ഉസ്താദ് സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അല്ലാരഖ, പണ്ഡിറ്റ് ശങ്കർ ഘോഷ്, പണ്ഡിറ്റ് വിജയ ഖോട്ടെ, കൂടാതെ പ്രസിദ്ധ പുല്ലാകുഴൽ വാദകനായ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ, വയലിൻ വിദുഷി എൻ രാജം, മോഹനവീണാ വിദ്വാൻ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട്, സരോദ് വാദകൻ ഉസ്താദ് അംജദ് അലി ഖാൻ, ഷഹനായ് വിദ്വാൻ ബിസ്മില്ല ഖാൻ തുടങ്ങി അനവധി പ്രശസ്തരോടൊപ്പം ഹരിശങ്കർ തന്റെ ഗഞ്ചുറയിലെ പാടവം പ്രകടിപ്പിക്കുകയുണ്ടായി.

കർണാടക സംഗീതരംഗം, പ്രത്യേകിച്ചും ലയവാദ്യ ഉപകരണങ്ങളുടെ താളപ്രപഞ്ചം ഗണിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കോരുവകൾ, മോറകൾ, നടമാറ്റങ്ങൾ, ലയവിന്യാസം എന്നിങ്ങനെ വളരെ സങ്കീർണമായ ചിന്ത ആവശ്യപ്പെടുന്ന മേഖലകളിൽ അത്ഭുതകരമായ സ്വാഭാവികത തന്റെ വാദനത്തിൽ ഹരിശങ്കർ എന്ന കലാകാരൻ പ്രദർശിപ്പിച്ചിരുന്നു. കച്ചേരി വേദിയിൽ വെച്ച് തന്നെ പുതിയ കണക്കുകൾ രൂപപ്പെടുത്തി അവതരിപ്പിക്കാനും അതിന്റെ തനതായ ഗാംഭീര്യത്തോടെ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഭാരതത്തിലെ പല പ്രമുഖ മൃദംഗവാദകരോടും

ഒപ്പം വായിക്കുമ്പോഴും തനിയാവർത്തനവേളയിൽ ശ്രോതാക്കൾ ആവേശത്തോടും ആഗ്രഹത്തോടെയും കാത്തിരുന്നത് ഹരിശങ്കറിന്റെ ഊഴത്തിനായിരുന്നു. ലയവിന്യാസത്തെ കേവലം കണക്കുകളുടെ വേദിയാക്കാതെ സംഗീതാത്മകമാക്കിയതിനാൽ സാധാരണ സംഗീതാസ്വാദകരും ഹരിശങ്കറിന്റെ വായന ആസ്വദിച്ചു പോന്നു. സാധാരണയായി വായനയുടെ വേഗതയേറുമ്പോൾ ചൊല്ലുകളുടെ വ്യക്തത കുറയുന്നതിന് വിപരീതമായി ഹരിശങ്കർ വായിച്ചപ്പോൾ അതിവേഗത്തിലുള്ള സങ്കീർണ ലയപ്രയോഗങ്ങളിലും ഓരോ ചൊല്ലും ശ്രോതാക്കൾക്ക് വ്യക്തമായി അനുഭവപ്പെടുത്തുവാനുള്ള കഴിവ് ഹരിശങ്കർ സിദ്ധിച്ചിരുന്നു. വാദ്യത്തിലൂടെയുള്ള ആ വിരലുകളുടെ ചലനങ്ങളും പ്രയോഗങ്ങളും ചടുലതയും കൃത്യത പുലർത്തിയിരുന്നു. ഈ അസാധാരണമായ വേഗതയും വ്യക്തതയുമായിരുന്നു ഹരിശങ്കറിനെ തന്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. മൃദംഗത്തിൽ രണ്ട് കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിരുന്ന ശക്തിയും മൃദുലതയും ഗഞ്ചുറയിൽ ഹരിശങ്കർ ഒറ്റ കൈകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. മൃദംഗവാദകർ മെല്ലിനമെന്നും വല്ലിനമെന്നും വിശേഷിപ്പിക്കുന്ന മൃദുവും ശക്തവുമായ ശബ്ദവൈവിധ്യങ്ങൾ ഹരിശങ്കർ ഗഞ്ചുറയിൽ അതിശയകരമായ അനായാസതയോടും ഗാംഭീര്യത്തോടും കൂടി വായിച്ചിരുന്നു. ഗഞ്ചിറ എന്ന വാദ്യത്തിന്റെ ഭൗതിക പരിമിതികളെ അദ്ദേഹം പൂർണ്ണമായി ഇതിലൂടെ മറികടക്കുകയും ചെയ്തു. അനന്തമായ ശബ്ദവൈവിധ്യങ്ങൾ ഗഞ്ചിറയിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ കലാകാരൻ കലാലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതിൽ വിജയിക്കുകയും ഹരിശങ്കർ ബാണി എന്ന ഗഞ്ചിറയിൽ തന്റെ തനതായ ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. വിരലുകളുടെ സ്പർശം, കൈയുടെ സമ്മർദ്ദം, ഗഞ്ചിറയുടെ തോലിന്റെ മുറുക്കം എന്നിവയെ സൂക്ഷ്മമായി നിയന്ത്രിച്ചുകൊണ്ട് ഹരിശങ്കർ ഗഞ്ചിറയിലെ ശബ്ദത്തെ ഭംഗിയായി രൂപപ്പെടുത്തിയിരുന്നു. ആ വായനയിൽ ചില നിമിഷങ്ങളിൽ ഗഞ്ചിറ ഒരു മൃദംഗത്തിന്റെ ഗാംഭീര്യം കൈവരിച്ചു, മറ്റു ചിലപ്പോൾ അതിമൃദുവായ ഒരു സംഗീത സംഭാഷണമായും മാറി.

ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിക്കുന്നതിൽ ഹരിശങ്കർ അസാധാരണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. ഗഞ്ചുറയുടെ വായനാരീതികൾ തനത് ശൈലിയിൽ നിന്നും മാറ്റുന്നതിലും അദ്ദേഹം വിജയിച്ചിരുന്നു. ഹരിശങ്കറിന്റെ വാദനത്തെ വെറും സാങ്കേതിക വൈദഗ്ധ്യമായി മാത്രം കണക്കാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി ലയവിന്യാസത്തിലായിരുന്നു. വാദനത്തിൽ വേഗതയും സങ്കീർണതയും ഉണ്ടെങ്കിലും ശ്രോതാവിന് അത് ഒരു ഭാരമായി അനുഭവപ്പെടില്ല. പകരം അത് സംഗീതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന്റെ ഭാഗമായിരുന്നു. ഹരിശങ്കറിന്റെ ഓരോ ലയവിന്യാസവും സംഗീതത്തിന്റെ ഭാവത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. മുഖ്യഗായകന്റെ പാട്ടിനെ അനുഗമിക്കുന്ന രീതിയിൽ മാത്രമല്ല, തനിയാവർത്തനങ്ങളിൽ ഹരിശങ്കറിന്റെ അവതരണങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. മൃദംഗ വിദ്വാൻമാർ ആരുമാകട്ടെ, ഹരിശങ്കറിന്റെ ലയ സംഭാഷണങ്ങൾ സംഗീതാസ്വാദകരെ അങ്ങേയറ്റം ആവേശം കൊള്ളിച്ചിരുന്നു. ഓരോ ചൊല്ലുകൾ വായിക്കുന്നതിലും ഓരോ വായനയിലും പുതുമയും ഒരു അപ്രതീക്ഷിതത്വവും ഉണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ശൈലി ലയവിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന പഠന ഗവേഷണ വിഷയമായി കാലക്രമേണ മാറി.

സാധാരണ ഗായകർ ഒരു താളക്രമം മുന്നോട്ടുള്ള ക്രമത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതേ ക്രമം ഹരിശങ്കർ പെട്ടെന്ന് മറുവശത്തേക്ക് തിരിച്ചവതരിപ്പിക്കും.

പ്പിക്കുമായിരുന്നു. വേദിയിലുള്ള സഹകലാകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ലയചിന്ത അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. മൃദംഗ വിദ്വാൻമാർ അവതരിപ്പിക്കുന്ന ഓരോ ആശയവും അതേ തീവ്രതയിലും കൃത്യതയിലും പിന്തുടരാൻ ഹരിശങ്കറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതോടൊപ്പം ഹരിശങ്കർ സ്വന്തം വ്യക്തിത്വവും നിലനിർത്തി. ചെറിയ ഇടവേളകൾ പോലും അതിമനോഹരമായ താളപ്രയോഗങ്ങളാൽ നിറയ്ക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് സംഗീതാസ്വാദകരെ ആവേശഭരിതരാക്കിയിരുന്നു. ഗഞ്ചിറ എന്ന അനുബന്ധവാദ്യത്തെ സ്വതന്ത്ര കലാരൂപമായി ഉയർത്തുകയും ഗഞ്ചിറ ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന മഹാപ്രതിഭയായി മാറാനും ഹരിശങ്കറിന് തന്റെ വാദനം കൊണ്ട് കഴിഞ്ഞു. മൃദുവായ ചൊല്ലുകൾ, ഇടിമുഴക്കത്തെ ഓർമ്മിപ്പിക്കുന്ന വാദനം, ആഴമുള്ള താഴ്ന്ന സ്ഥായി ശബ്ദങ്ങൾ, തിളക്കമുള്ള ഉയർന്ന നാദം, ഇവയെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ പരസ്പരം മാറി മാറി അവതരിപ്പിക്കാൻ ഹരിശങ്കറിന് സദാ കഴിഞ്ഞിരുന്നു. ആദ്യകാലത്ത് മൃദംഗവാദനത്തിൽ നന്നേ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഹരിശങ്കർ ഗഞ്ചുറയാണ് തന്റെ ലോകമെന്ന് മനസ്സിലാക്കിയ ശേഷം ഗഞ്ചുറയിലേക്ക് പൂർണ്ണമായും മാറുകയായിരുന്നു. എങ്കിലും തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഗൃഹസദസ്സുകളിലും ആകാശവാണിയിലെ ചില റെക്കോർഡിങ്ങുകളിലും ഹരിശങ്കർ മൃദംഗം വായിച്ചിരുന്നു.

0: മൃദംഗത്തിൽ രണ്ട് കൈയും ഉപയോഗിച്ച് ലഭ്യമാക്കിയിരുന്ന ശക്തിയും മൃദുത്വവും ഹരിശങ്കർ ഒരു കൈകൊണ്ട് ഗഞ്ചുറയിൽ സസൂക്ഷ്മം അവതരിപ്പിച്ചു. ഇത് ഒരു സാധാരണ കഴിവല്ല, ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു എന്നാണ് യശശരീരനായ മൃദംഗ വിദ്വാൻ വി കമലാകർ റാവു അഭിപ്രായപ്പെട്ടത്. തനിയാവർത്തന വേളയിൽ താളാക്ഷരങ്ങൾ അതിവേഗത്തിൽ അവതരിപ്പിക്കുമ്പോഴും ഓരോ ചൊല്ലുകളും സ്ഫുടമായി അതിവേഗത്തിൽ ഗഞ്ചിറയിൽ വായിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഹരിശങ്കറിന്റെ വിരലുകൾ മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ചപ്പോഴും ചൊല്ലുകളുടെ വ്യക്തത നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സംഗീതാസ്വാദകർ ഇന്നും ഹരിശങ്കറിനെ ഓർക്കുന്നത് സ്പീഡ് വിത്ത് ക്ലാരിറ്റി എന്ന ഗുണത്തിനാണ്. കേവലം ഒരു ഉപപക്കവാദ്യക്കാരനായി മാത്രം ഒതുങ്ങിയ വ്യക്തിയായിരുന്നില്ല ഹരിശങ്കർ. തികഞ്ഞ ലയഗണിതജ്ഞനായിരുന്നു അദ്ദേഹം. വേദിയിൽ ഒരു സങ്കീർണമായ കണക്ക് അവതരിപ്പിച്ചാൽ അത് ക്ഷണനേരം കൊണ്ട് ഗ്രഹിച്ചെടുക്കാനും ഭംഗിയായി ഗഞ്ചുറയിൽ തിരിച്ചു വായിക്കാനുള്ള കഴിവും ഹരിശങ്കറിന്റെ പ്രത്യേകതയായിരുന്നു. തനിയാവർത്തന വേളയിൽ ഗഞ്ചുറയിൽ സ്വതന്ത്രവാദനം നടത്തുമ്പോഴും മറ്റും ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച് തനിയാവർത്തനത്തെ ഉന്നത തലങ്ങളിലേക്ക് പലപ്പോഴും മാറ്റിയെടുത്തിരുന്നു ഹരിശങ്കർ. മൃദംഗ വിദ്വാൻമാരുമായി നടത്തുന്ന സംഭാഷണങ്ങൾ, അസാധാരണ പ്രതികരണ വേഗത, ഓരോ ആശയത്തെയും ഉടനടി വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ്, ഇവയെല്ലാമായിരുന്നു ഹരിശങ്കറിനെ മറ്റു ഗഞ്ചിറവാദകരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ഇതുതന്നെയാണ് ഹരിശങ്കർ ബാണിയെക്കുറിച്ച് കാനഡയിലെ യോർക്ക് സർവകലാശാലയിലും കോർണൽ സർവകലാശാലയിലും ഇല്ലിനോയ് സർവകലാശാലയിലും സംഗീത വിഭാഗങ്ങളിൽ ഗവേഷണ വിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗായകന്റെ ഭാവവും വയലിന്റെ നിശ്വാസവും മൃദംഗത്തിന്റെ ചിന്തയും ഗഞ്ചിറയിൽ കൂടി സൂക്ഷ്മതയോടെ തിരിച്ചവതരിപ്പിച്ചിരുന്നു ഹരിശങ്കർ. ഇക്കാരണം കൊണ്ടുതന്നെ ഹരിശങ്കർ ഉപപക്കവാദ്യക്കാരനായി ഉണ്ട് എങ്കിൽ കച്ചേരിക്ക് ഒരു പുതു ഊർജം ലഭിക്കുമായിരുന്നു എന്നാണ് പല പ്രമുഖ മൃദംഗവാദകരുടെയും പക്ഷം.
1: തന്റെ സാങ്കേതിക പ്രതിഭയ്ക്കപ്പുറം അഗാധമായ വിനയത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും അപൂർവമായ ഒരു കൂട്ടായ്മ ഹരിശങ്കറിനുണ്ടായിരുന്നു.
0: മൃദംഗ വിദ്വാൻ ശ്രീ തൃശൂർ സി നരേന്ദ്രൻ.
1: അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ എനിക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ടതുണ്ട്. ഈ അനുഭവങ്ങൾ എന്റെ സംഗീത യാത്രയിൽ ഉടനീളം എന്റെ സ്വന്തം ശൈലിയെയും കാഴ്ചപ്പാടിനെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെന്നൈ ഓൾ ഇന്ത്യ റേഡിയോവിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അണിയറയിൽ അദ്ദേഹം

വേഗതയും വ്യക്തതയും ഗണിതവും സൗന്ദര്യവും മൃദുത്വവും ശക്തിയും വിരുദ്ധ ഗുണങ്ങളെയെല്ലാം ഒരു ചെറിയ വാദ്യത്തിൽ സമന്വയിപ്പിച്ച ആ അതുല്യ പ്രതിഭ 2002 ഫെബ്രുവരി 11 അർബുദം ബാധിച്ച് തൻ്റെ 44-ാം വയസ്സിൽ സംഗീത ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഗഞ്ചിറ വായിച്ച കലാകാരനായല്ല, മറിച്ച് ഗഞ്ചിറ എന്ന വാദ്യത്തെ പുനർനിർവചനം നടത്തിയ മഹാനുഭാവനായി കലാരംഗത്ത് അദ്ദേഹം ഇന്നും കേൾവിപ്പെടുന്നു.

എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. എപ്പോഴും കുളിരുന്ന കാവ്, ഉപ്പേരി മണക്കുന്ന കാറ്റ്. ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് കെ പി ഉദയഭാനു.

അടുത്ത ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. മംഗളസന്ധ്യയ്ക്ക് ദീപം കൊളുത്തുന്ന തിങ്കൾ തിടമ്പാണു നീ.

പനിനീര് വീശുന്ന കാറ്റി, പനിമളം തൂകുന്ന കാറ്റി. ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

കന്നിനിലാവിനു കണ്ണെഴുതാനും നിൻമിഴിയിതളിനു നിറമേകാനും. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

അവസാനമായി നിറഞ്ഞൊരോർമ്മയിൽ സഖി നിനക്കുമംഗളം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി, ചുനക്കര രാമൻകുട്ടി, എസ് രമേശൻ നായർ എന്നിവരുടെ വരികൾക്ക് കെ പി ഉദയഭാനു, എം ജി രാധാകൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. അനശ്വര ഗായിക എസ് ജാനകി വിടവാങ്ങി. ഇന്നലെ രാത്രി മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകരിൽ ഒരാളാണ്.

0: അനുരാഗത്തിന്റെ ആനന്ദത്തിലും നഷ്ടപ്പെടലിന്റെ വിങ്ങലിലുമെല്ലാം മലയാളിക്കൊപ്പം ചേർന്നു നിന്ന നാദപൂർണിമയാണ് എസ് ജാനകി. ആ ശബ്ദം താരാട്ടായും പ്രണയമായും വിരഹമായും നിറഞ്ഞു നിന്നു. 1938 April 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഭാഷകൾക്കും കാലദേശങ്ങൾക്കുമപ്പുറം ആസ്വാദകരിൽ പെയ്തിറങ്ങിയ ഈണങ്ങളുടെ മഹാറാണി പാടിത്തീർത്തത് 48,000 ഗാനങ്ങളാണ്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് ശബ്ദമായി മാറി. ഒരു കൊച്ചു സ്വപ്നത്തിൻ, ഉണരുടരു ഉണ്ണിപ്പൂവേ, നാഥാ നീവരും കാലോച്ച തുടങ്ങി ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ ആ ഇതിഹാസ ഗായിക സംഗീത ലോകത്തിന് സമ്മാനിച്ചു. ഓരോ ഗാനവും അനുഭൂതിയാക്കി മാറ്റിയ എസ് ജാനകി എന്ന ഗാനകോകിലം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ചിരകാലം ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ച എസ് ജാനകിയുടെ ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സിനിമാ സംഗീത സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ആരാധകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം.

0: സമാപനം. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. എസ് ജാനകിയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തലമുറകളെ അസാധാരണമായ ഗാനങ്ങളിലൂടെ ആകർഷിച്ച എസ് ജാനകിയുടെ സംഗീത ജീവിതം കാലാതീതമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. എസ് ജാനകിയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് അവർ മലയാളിക്ക് സമ്മാനിച്ചത്. മലയാളിയുടെ പ്രിയപ്പെട്ട എസ് ജാനകിയെക്കുറിച്ച് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നണി ഗായകനുമായ ജി ശ്രീറാം ആകാശവാണി വാർത്തകളോട്.
1: നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ് ജാനകിയമ്മ പോയി കഴിഞ്ഞു. 40,000-ലേറെ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അമ്മ യാത്രയായത്. ഓരോ പാട്ടും ഓരോ ലൈബ്രറിയാണ്. പുതുതലമുറയ്ക്കും നമുക്കെല്ലാം തന്നെ ആ പാട്ടിനെ വിശകലനം ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഭാവത്തിനനുസരിച്ച് എങ്ങനെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങൾ കൂടുകയാണ്.
0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ, വ്യവസായ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ അടങ്ങിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിച്ചത്. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി KSFE ഒരു പ്രത്യേക പിൻചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേയർ വി കെ മിനിമോൾ, MLAമാരായ TJ വിനോദ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചുമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് കള്ളാടിയിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു വിക്രം റാണി. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൗമശാസ്ത്രജ്ഞൻ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSI സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന സെമിയിൽ. സ്വിസ് പടയെ 3-1 കീഴടക്കിയാണ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന 4 ഇടം പിടിച്ചത്. സെമിഫൈനൽ മത്സരങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടോറ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചി തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67-ാം മിനിറ്റിൽ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനൽ വൈകുന്നേരം 5:30 ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവ സ്വന്തമാക്കി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയോടിച്ച സംഭവം

0: കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ വെള്ളിയാഴ്ച ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
2: നമുക്കറിയാം, നമ്മുടെ നട്ടെല്ല് 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. 33 കശേരുക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കശേരുക്കൾക്കിടയിലും ഡിസ്ക് ഇല്ല. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. അതായത് കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാറ്, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കോക്സിജൽ എന്ന് പറയുന്നു. അതിൽ ഈ സെർവൈക്കലിലെ C1 C2 ഡിസ്ക് ഇല്ല, സേക്രത്തിനും ഓക്സിജനിടയിൽ ഡിസ്ക് ഇല്ല. അപ്പം നമുക്ക് എല്ലാം കൂടി 23 ഡിസ്ക്കാണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിൻ്റെ ഭാഗത്തും ലോ ബാക്ക് എന്ന് പറഞ്ഞ ആ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലംബാർ ഏരിയയിലാണെങ്കിൽ, ലംബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോ ബാക്ക് ആ ഏരിയയിൽ L4 L5 എന്ന് പറയും. അതായത് 4-ാമത്തെ കശേരിനും 5-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. കഴുത്തിലാണെങ്കിലോ അത് C5/C6 എന്ന് പറയും. അത് കഴുത്തിലെ 5-ാമത്തെ കശേരിനും 6-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തുള്ള ഡിസ്പ്രലാപ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഡിസ്പ്രലാപ്സ് തന്നെ 4 സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. 1-ാമത്തെ സ്റ്റേജിനെ ബൾജ് എന്ന് പറയുന്നു. അതായത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് ആനുലസ് ഫൈബ്രോസിസ് എന്നും ന്യൂക്ലിയർ പർപ്പോസസ് എന്ന് പറഞ്ഞ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് നല്ല 90% വെള്ളമാണ്. അപ്പൊ ഈ വാട്ടറിന്റെ പ്രഷറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിന്റെ കണ്ടന്റ് കുറയുക, അതായത് അതിനകത്തുള്ള ജലാംശം കുറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രഷർ കുറയുമ്പോഴത്തേക്കാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. സാധാരണ അത് ഫ്രണ്ടിലോട്ട് തള്ളാറില്ല, പോസ്റ്റീരിയർലി എന്ന് പറയും, പിൻഭാഗത്തോട്ടാണ് ഇത് തള്ളുന്നത്. അപ്പൊ പിന്നിലോട്ട് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെയുള്ള ലിഗമെന്റ്സിനെയും, അത് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡ് ലിഗമെന്റ്, ലിഗമെന്റ് ഫ്ലേവ്, അങ്ങനെ പല സ്ഥലത്തും ഞരമ്പുകളുണ്ട്, ഈ നെർവ്സിന്റെ ഉണ്ട്. അപ്പൊ അത് കാരണം വേദന ഉണ്ടാവുന്നു. അതും അല്ലാണ്ട് തൊട്ടടുത്താണ് നമ്മുടെ റൂട്ട്സ് പോകുന്നത്. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഓരോ നെർവ് റൂട്ട് എന്ന് പറയും, ഞരമ്പുകളുടെ ഓരോ റൂട്ടുകൾ അതുവഴിയാണ് പോകുന്നത്. അതിനും കംപ്രഷൻ ഉണ്ടാവുന്നു. അത് കാരണം ഈവൻ നമുക്ക് പരാലിസിസ് പോലും വരാം. അതായത് കാലുകൾ തളർന്നു പോകാം, സ്പർശനശക്തി കുറയാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡിസ്പ്രലാപ്സ്. 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിനെ ബൾജ് എന്നും പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, അവസാനം സെക്യുസ്ട്രേഷൻ എന്നുള്ള സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ നമ്മൾ MRI എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബൾജ് കാണാൻ സാധിക്കുന്നു, ചിലർക്ക് പൊട്രൂഷൻ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഡിസ്ക് നോർമൽ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പഠനം തന്നെ പറയുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ 100 MRI എടുത്താൽ 70% ആൾക്കാർക്കും ഡിസ്പ്രലാപ്സിന്റെ ഫൈൻഡിങ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും സിംറ്റംസ് ഇല്ല, അതായത് ലക്ഷണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു MRI എടുത്തിട്ട് നമുക്ക് വേദന ഇല്ലാതെ വെറുതെ ഡിസ്പ്രലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ മാനുവൽ ലേബറേഴ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം, ഒത്തിരി ഭാരം എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ജോലി, ഉദാഹരണമായി ഈ ടെക്കേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്ട്സ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുന്നു. അത് മാത്രമല്ല ഇൻട്രാ ഡിസ്കൽ പ്രഷർ എന്ന് പറയും, അതായത് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ഡിസ്കിനെ പുറത്തോട്ട് തള്ളാനുള്ള

സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 മിനിറ്റ് കൂടുതൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. ഫ്രീക്വന്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് മൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാഞ്ഞാൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എസ്പെഷ്യലി കഴുത്തിലാണെങ്കിൽ. ഈ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും അതുപോലെ ലംബാർ ഏരിയ നടുവിന്റെയും ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമുക്കറിയാം ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1000 വിഷം കലർന്ന കെമിക്കൽസ് ആണ് പുറത്തോട്ട് തള്ളുന്നത്. ഇത്രയും നോക്ഷ്യസ് സാധനങ്ങൾ കാരണം നമ്മുടെ ഡിസ്കിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഫിസിയോളജിക്കൽ ആയിട്ടൊരു കോസ് പറയുകയാണെങ്കിൽ, അതായത് ഗർഭിണികളിൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ശക്തിയായി നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയോ ചുമയ്ക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ചെയ്യാം. യൂഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് പെട്ടെന്ന് വന്നതാണെന്ന്. ഒരിക്കലുമല്ല, ഇത് നോർമൽ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. നമുക്കൊരു ഡീജനറേഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പല സ്റ്റേജസിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും ഡിസ്ക് നോർമൽ അല്ല. പക്ഷേ അതൊരു 12-14 വയസ്സ് തൊട്ട് ഡിസ്കിന്റെ ബൾജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും ഇതിനെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരാൾ പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്നായിട്ട് വേഴ്സ് ആവുന്നത്. പലപ്പോഴും ഒരു ട്രിഗർ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നടുവേദനയായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കഴുത്ത് വേദനയായിട്ടാണ് വരുന്നത്. കഴുത്തിന്റെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴുത്തിൽ വേദന വരണമെന്നില്ല, പലപ്പോഴും ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയോ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു കൈ മുഴുവൻ പെരിപ്പോ മരപ്പോ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഏത് നെർവിനെയാണോ ഇമ്പിഞ്ച് ചെയ്യുന്നത്, ഏത് നെർവിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ആ നെർവിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഈ രോഗി പെയിൻ പറയുന്നത്. അപ്പോൾ രോഗി പലപ്പോഴും പറയും, അയ്യോ എനിക്ക് കഴുത്ത് വേദനയൊന്നുമില്ല, പക്ഷെ കൈ നല്ല പെരുപ്പുണ്ട് തരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാണ്, അതായത് കഴുത്തിലെ കശീരകൾക്കിടയിലുള്ള ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങളാണ്. ലംബാർ ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള കശീരകൾക്കിടയിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനെയാണ് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണെങ്കിലോ ചിലപ്പോൾ നട്ടലിന്റെ നടുക്ക് തന്നെ വേദന വരണമെന്നില്ല, സൈഡിലായിരിക്കും വേദന വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ബാക്കിൽ നിന്ന് കാലിന്റെ പുറകിലോട്ട് സയാറ്റിക്ക എന്ന് പറയും, അതായത് നമ്മുടെ സയാറ്റിക് നെർവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെർവ് പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും പെയിൻ വരുന്നത്. അതായത് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിന്റെ പുറകിലോട്ട്, നമ്മുടെ തുടയുടെ പുറകിൽ വഴി കാഫിന്റെ ഏരിയ വഴി ഉപ്പൂറ്റി വരെ പെരുപ്പോ തരിപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ആണ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് നെർവിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പല റൂട്ട്സ് ചേർന്നിട്ടാണ് മെയിൻ നെർവ് ആവുന്നത്. അപ്പൊ ഇതിലെ ഓരോ നെർവും സ്പൈനൽ കോഡിന്റെ ഓരോ ലെവലിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്. അത് പോയി അവിടെ ബൾജ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ പോയി ഇരുന്ന് കംപ്രസ് ചെയ്താണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്. അപ്പോൾ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? യൂഷ്വലി കാലിലോട്ട് ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഉപ്പൂറ്റി മേൽപോട്ടാക്കുന്ന ഞരമ്പിനെയാണ് നമ്മൾ L4 നെർവ് റൂട്ട് എന്ന് പറയുന്നത്. 10 താഴോട്ടാക്കുന്നതിന് S1 റൂട്ട്, അങ്ങനെ പല നെർവ് റൂട്ടുകളുണ്ട്. അപ്പൊ ഉപ്പൂറ്റി ഊന്നി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ ടോ വാക്കിംഗ് പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്ന ആ വിരലിന്റെ അവിടെ ബലക്ഷയം വരാം, കാലിൽ തന്നെ സ്പർശനം കുറയാം, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇതിന് വരാം. ഇതൊന്നും അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്രൊലാപ്സ് വരികയാണെങ്കിൽ കാലിലോട്ട് പോകുന്ന എല്ലാ ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കുകയും അതിനെ കോഡാ ഇക്വിന സിൻഡ്രോം അഥവാ രണ്ട് കാലും തളർന്നു പോകുന്ന ഒരവസ്ഥ തന്നെ വരാം. അവർക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസും വരാം, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം, മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് വേണം അത് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പേഷ്യന്റ് വന്നു എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ഞാൻ കുനിഞ്ഞിട്ട് ഒരു വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ഇത് വരുന്നത്. പലപ്പോഴും നമ്മൾ കുനിഞ്ഞിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു, നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കുനിയുമ്പോൾ തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. യൂഷ്വലി ഡിസ്ക് പ്രൊലാപ്സ് ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് വരുന്നത്. ബാക്കിലോട്ട് നമ്മൾ ആർച്ച് ചെയ്താൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വരാറില്ല. ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട 90% ഡിസ്ക് പ്രൊലാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ പല സ്റ്റേജിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പൊ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ ഇത് പ്രോഗ്രസ് ചെയ്യാതെ

0: നോക്കാൻ സാധിക്കും.
1: ഇൻട്രോവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
2: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയമൊന്നും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ

0: എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി

0: 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹപൂർവം അയച്ച എഴുത്തുകളിലൂടെ പങ്കുവച്ച വിശേഷങ്ങളും ഓർമ്മകളും ഇഷ്ടഗാനങ്ങളുമൊക്കെയായി ഇതാ രഞ്ജിനി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹ സാന്നിധ്യമാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ ശക്തി. സംഗീതത്തിന്റെ ഈ സ്നേഹയാത്രയിൽ നിങ്ങളുടെ അക്ഷരങ്ങളും ഓർമ്മകളും പ്രിയപ്പെട്ട ഗാനങ്ങളുമൊക്കെയായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യത്തെ കത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എന്റെ പേര് മാധവ്. ഞാൻ വൈക്കത്ത് നിന്നാണ് കത്തെഴുതുന്നത്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. ഞാനിന്ന് രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ സ്വർണമുകിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. കത്തെഴുതിയത് വൈക്കത്ത് നിന്നും മാധവാണ്. ആവശ്യപ്പെട്ടത് എസ് ജാനകി പാടിയ ഗാനമാണ്. സംഗീതത്തിന്റെ ആ വിസ്മയസ്വരം ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞു. പാട്ടിന്റെ തേനും വയമ്പും നാവിൽ തൂവിയ ജാനകിയമ്മയെ ഓർത്തുകൊണ്ട് ഇന്നത്തെ രഞ്ജിനിയിലേക്ക് കടക്കാം. എസ് ജാനകിയുടെ വേർപാട് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന ഒരു കാലഘട്ടത്തിന്റെ നിശബ്ദമായ യാത്രയയപ്പ് കൂടിയാണല്ലേ. ജാനകിയമ്മയ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് രഞ്ജിനിയിൽ നിന്ന് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഈ ഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

സംഗീതത്തിന് മരണമില്ല. ഓരോ തലമുറയും ഈ ഗാനങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കും, സ്നേഹിക്കും. അടുത്ത കത്തയച്ചിരിക്കുന്നത് പത്തനംതിട്ട വള്ളിക്കോട് നിന്നും തങ്കച്ചനാണ്. കത്ത് വായിക്കാം. രഞ്ജനയുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനമിതാണ്, അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം, ചിത്രം 1000 കണ്ണുകൾ. ദയവായി എന്റെ ആവശ്യം പരിഗണിച്ച് ഈ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. 1000 കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ റഹ്മത് ഖാൻ. എന്റെ ഭാര്യ സമീന ഹസന്റെ ജന്മദിനം 12 ഞായറാഴ്ച, അതായത് ഇന്നാണ്. വൈഫിന് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സമീന ഹസന് രഞ്ജിനിയുടെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. പിറന്നാൾ സമ്മാനമായി ഈ ഗാനം കേൾക്കാം. രാഷ്ട്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും രചനയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: രഞ്ജനിയിലെ അടുത്ത കത്ത് വായിക്കാം. കത്തയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലിയിൽ നിന്നും പുഷ്പരാജനാണ്. പ്രിയ രഞ്ജനിക്ക്, ഞാൻ രഞ്ജനിയുടെ സ്ഥിരം ശ്രോതാവും പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുമാണ്. എന്നാൽ ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കത്തയക്കുന്നത്. കാരണം സുഖമില്ലാതിരിക്കുകയാണ്, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് രാജശില്പി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന ഗാനമാണ്. ഈ ഗാനം എന്റെ മൂത്ത മകൾ അപർണയ്ക്കും കുടുംബത്തിനും ഇളയ മകൾ അഞ്ജിതയ്ക്കും കുടുംബത്തിനും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഗാനം കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

സ്നേഹമുള്ള രഞ്ജിനിക്ക് നമസ്കാരം. ഒരു പാട്ട് കേൾക്കണം, ഏറെ കൊതിയുള്ള ഒരു പാട്ട്. അതേത് ഗാനമാണെന്ന് നോക്കിയാലോ? ചിത്രം ബാബ കല്യാണി, ഗാനം കൈ നിറയെ വെണ്ണ തരാം. ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മയാണ്, ഈണം നൽകിയത് അലക്സ് പോൾ, പാടിയത് വേണുഗോപാൽ. ഈ ഗാനം ആവശ്യപ്പെട്ട്

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ.

0: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത് കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും കുട്ടനാണ്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എത്ര തിരക്കുണ്ടായാലും ഞാൻ മൊബൈലിൽ ഞായറാഴ്ച രഞ്ജിനി കേട്ടിട്ടെ മറ്റെന്തും ചെയ്യൂ. എനിക്ക് ഈറ്റ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയ തുള്ളിക്കൊരുകൂടം പേമാരി എന്ന മനോഹരമായ ഗാനം കേൾക്കണമെന്നുണ്ട്. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു. ഈ ഗാനം എന്റെ കൂട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈറ്റ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഈ ഗാനം കേട്ടാലോ? യൂസഫരി കേച്ചേരിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

പ്രിയ രഞ്ജിനിക്ക് എന്റെ നമസ്കാരം. ഇന്ന് രഞ്ജിനിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കിന്നാര കാക്കാത്തി കിളിയെ, ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്. ഈ ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു രഞ്ജിനിയുടെ സ്വന്തം കൂട്ടുകാരൻ രതീഷ് മഞ്ഞപ്ര. തീർച്ചയായും ഈ ഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. കൈതപ്രം രചിച്ച് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി ചിത്ര പാടിയത്.

രഞ്ജിനിക്ക് നമസ്കാരം. എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഈ നീലരാവിൽ എന്ന ഗാനം വെച്ചു തരാമോ? ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണിത്. രഞ്ജിനിയുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ, ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ. രഞ്ജിനിയിൽ നമുക്കിനി ദിവ്യ സന്തോഷ് ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധുവും പാടിയത്, ചുനക്കര രാമൻകുട്ടിയുടെ വരികളാണ്. ഈണം നൽകിയത് ശ്യാം.

അടുത്ത കത്തിലേക്ക് പോകാം. കത്തയച്ചിരിക്കുന്നത് പുതിയവിള നിന്നും സോമശേഖരനാണ്. ഞാൻ റേഡിയോ സ്ഥിരം ശ്രോതാവാണ്. എന്റെ കത്തുകൾ പരിഗണിച്ചതിൽ നന്ദിയുണ്ട്. കത്തുകൾ അയച്ച് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് കത്തയക്കണം? അങ്ങനെ ചിന്തിക്കരുത്. ഒട്ടനവധി കത്തുകളാണ് രഞ്ജിനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പരമാവധി കത്തുകൾ വായിക്കാൻ ശ്രമിക്കാറുമുണ്ട്. പഴയ സിനിമാ ഗാനങ്ങൾ, കഴിഞ്ഞുപോയ ബാല്യകാലം ഓർമ്മയിൽ വരുത്തുന്നു അല്ലേ? എനിക്ക് ഒരു ഗാനം വെച്ചു തരണം. യൗവനം ദാഹം എന്ന ചിത്രത്തിലെ അനുരാഗസുധയിൽ ഹൃദയം നിറഞ്ഞപ്പോൾ എന്ന ഗാനം. ഈ ഗാനം നിലയത്തിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗാനമെഴുതിയത് കണിയാപുരം രാമചന്ദ്രൻ, ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ, പാടിയത് യേശുദാസ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നീ ശ്രോതാക്കളാണ്. ഇവർ ആവശ്യപ്പെട്ട ഗാനം ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനമെഴുതിയത് യൂസഫ് അലി കേച്ചേരി, ഈണം നൽകിയത് ദേവരാജൻ. നമുക്കിനി ഈ ഗാനം കേൾക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: തുറന്നു നോക്കിയപ്പോ ഒരു സോപ്പാണ് കുളിക്കുന്ന. ഞാൻ നിന്ന് കരഞ്ഞു. സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അവരെന്നോട് പറഞ്ഞിട്ടോ പോയേ, ഇത് തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്റെ ആ മനസ്സിലാണ്. കാര്യം അവരവരുടെ സ്നേഹവും അവരുടെ ജീവനുമാണ് നമുക്ക് തന്നിട്ട് പോകും.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
2: സുനിൽ ഗംഗോപാധ്യായ

0: ആയ എഴുതിയ നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: രഞ്ജിനിക്കും നിലയത്തിലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു ഗാനം വെച്ചു തരണം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഗാനം കവിളത്തെ കണ്ണീർ കണ്ട്. സ്നേഹപൂർവം കോട്ടയം ബാബു, നട്ടാശ്ശേരി, കോട്ടയം. പ്രിയപ്പെട്ട ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയതാണ്. ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് MS ബാബുരാജ്.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകൾ ഒട്ടനവധി ഇനിയും ബാക്കിയുണ്ട്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും വായിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി കത്തുകൾ എഴുതാതിരിക്കരുത്. ശ്രോതാക്കളുടെ കത്തുകളിലൂടെയുള്ള നിറഞ്ഞ സ്നേഹമാണ് ഈ പരിപാടിയുടെ ഊർജം. കത്തുകൾ അയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇന്ന് രഞ്ജിനിയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യ രാജ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തകര എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.

കേരളത്തിൽ എവിടെയും കാണുന്നൊരു പക്ഷിയാണ് അമ്പലപ്രാവ്. പലജാതി പ്രാവുകൾ ഇവിടെ ഉണ്ടെങ്കിലും സർവ്വസാധാരണമായി കാണാനാവുക അമ്പലപ്രാവുകളെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവയെ പരിചയപ്പെട്ടവരാവും നിങ്ങളിലേറെ പേരും. പ്രാവുകളെ ഒന്ന് നോക്കി നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ സുന്ദര പക്ഷികളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാനാവുക? പാടത്തും വരമ്പിലും പള്ളിക്കൂടത്തിലും അമ്പലത്തിലും പള്ളിയിലും പള്ളിമിനാരങ്ങളിലും കുന്നിൻമുകളിലുള്ള പാറമേലും എന്നുവേണ്ട സകലമാനയിടങ്ങളിലും അമ്പലപ്രാവുകളുടെ സാന്നിധ്യമുണ്ട്.

പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും മുറ്റത്ത് നെല്ലുണക്കാനിടുമ്പോഴും അവിടേക്കെല്ലാം പ്രാവുകൾ ഓടിയെത്തും. മനുഷ്യരെ വലിയ ഭയം കൂടാതെ നെല്ല് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കും. ആളുകൾ അതത്ര കാര്യമാക്കില്ല. എന്നാൽ നെല്ല് വിതയ്ക്കുന്ന നേരത്ത് കൂട്ടമായി എത്തുന്ന പ്രാവുകൾ കർഷകർക്ക് വലിയ ഉപദ്രവമാണ് ചെയ്യുക. അവ കൂട്ടമായി എത്തി നെല്ല് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങിയാൽ ഒരു നെന്മണി പോലും മുളയ്ക്കില്ല. അതുകൊണ്ട് പാടത്ത് പ്രാവ് ഇറങ്ങാതിരിക്കാൻ കർഷകർ കാവലിരിക്കാറുണ്ട്. വിത്ത് കിളിക്കുന്നതുവരെ കർഷകർ പാടത്ത് കാവലിരിക്കും. പുഞ്ചപ്പാടത്ത് കർഷകർ പ്രാവുകളെ പാട്ടകൊട്ടി ഓടിക്കുന്നതും പടക്കം പൊട്ടിച്ചോടിക്കുന്നതും നാട്ടുമ്പുറത്തെ സാധാരണ കാഴ്ചയാണ്.

0: മാടപ്രാവ്, കൂട്ടപ്രാവ് തുടങ്ങിയ പേരുകളിലും അമ്പലപ്രാവുകൾ അറിയപ്പെടും. കാണാൻ അഴകുള്ള പക്ഷിയാണ് അമ്പലപ്രാവുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവയെ ഇണക്കി വളർത്തുന്നത് പതിവാണ്. സാധുപ്രകൃതിയായ ഇവ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങും. പ്രാവ് പറത്തൽ പോലുള്ള വിനോദങ്ങൾ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോര് പോലെ ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വാശിയേറിയ മത്സരമാണിത്.
1: തടിച്ചുരുണ്ട ശരീരപ്രകൃതി ഉള്ളവയാണ് അമ്പലപ്രാവുകൾ. ഇവയുടെ ദേഹമെല്ലാം ചാരം പുരണ്ട നീലനിറം വ്യാപിച്ചിരിക്കും. കടുപ്പമുള്ളതും കുറഞ്ഞതുമായ നീലനിറം ദേഹത്തവിടെയെവിടെയായി തൂത്തു വെച്ചതുപോലിരിക്കും. ചിറകുകളിൽ രണ്ട് കറുത്ത പട്ടകളുണ്ട്. കഴുത്തും മാറിടവും പച്ച ശോഭയുള്ള നീലനിറമാണ്. ഇത് മയിലിൻ്റെ കഴുത്ത് പോലെ വെട്ടിത്തിളങ്ങും. അമ്പലപ്രാവുകളെ ഏറെ ആകർഷകമാക്കുന്നത് ഈ മയിൽപ്പീലി തിളക്കമാണ്. വൃത്താകൃതിയിലുള്ള വാലാണ് ഇവയ്ക്കുള്ളത്.
0: റോക്ക് പീജിയൻ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ശാസ്ത്രനാമം കൊളംബ ലിവിയ എന്ന്. ആയിരക്കണക്കിന് അമ്പലപ്രാവുകളെ വലിയ പാറപ്പുറത്ത് കാണുന്നതിനാലാണ് ഇവയ്ക്ക് റോക്ക് പീജിയൻ എന്ന് പേര് വീഴാൻ കാരണം. പുരാതന കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഇവയുടെ വലിയ കൂട്ടങ്ങളെ കാണാനാകും. വീടുകളുടെ പരിസരത്ത് അമ്പലപ്രാവുകൾക്ക് കഴിയാനായി വിവിധ അറകളുള്ള കൂടൊരുക്കി കൊടുക്കുന്നത് കാണാറുണ്ട്. പ്രാവുകൾ വീടിന്റെ മേൽക്കൂരയിലും കിണറ്റിലും മറ്റും കൂടൊരുക്കി കാഷ്ടിക്കാതിരിക്കാനാവണം ഇങ്ങനെ ചെയ്യുന്നത്. ഒരുക്കിക്കൊടുക്കുന്ന കൂടുകളിൽ ഇവ ഇരിക്കുന്നതും മുറ്റത്തും പറമ്പിലും കൂട്ടത്തോടെ പാറി നടക്കുന്നതും കാണുക നല്ല രസമാണ്. എന്തായാലും പ്രാവുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നത് അവയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ തെളിവാണ്.

0: ഇവ. ചുള്ളിക്കമ്പുകൾ വാലാകോല വെച്ചാണ് ഇവ കൂടൊരുക്കുന്നത്. ഒരു കൂട്ടിൽ രണ്ട് മുട്ടകളെങ്കിലും ഉണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ ഉണ്ടാവില്ല. ധാന്യങ്ങൾ ദ്രവരൂപത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവ ഊട്ടുന്നത്. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരക്കാൻ ഇത് കാരണമായിട്ടുണ്ട്.
1: പ്രാവുകളെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ദുഃഖമായി ഓടിയെത്തുന്നത് മനുഷ്യൻ കാരണം വംശനാശം, ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച സഞ്ചാരി പ്രാവുകളുടെ അല്ലെങ്കിൽ പാസഞ്ചർ പീജൻസിന്റെ ദുരന്ത കഥയാണ്.
2: പക്ഷി നിരീക്ഷകനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ദിലീപ് കെ ജി.
1: 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വടക്കൻ അമേരിക്കയുടെ ആകാശത്ത് ഒരു ചക്രവാളം മുതൽ മറ്റേ ചക്രവാളം വരെ ലക്ഷക്കണക്കിന് സഞ്ചാരി പ്രാവുകൾ പരന്ന് പറന്ന് സഞ്ചരിക്കുമായിരുന്നു. അവയെ മാംസത്തിനും വിനോദത്തിനുമായി അമിതമായി വേട്ടയാടുക കാരണം 1902 ആയപ്പോഴേക്കും വന്യമായ സ്വാഭാവിക ആവാസ സ്ഥലങ്ങളിൽ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയുണ്ടായി. 1914 സിൻസിനാറ്റിയിലെ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മാർത്ത എന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും ചത്തുപോയതോടെ സഞ്ചാരിപ്രാവുകളുടെ വംശം ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പിജിയൺ എന്നും ഡവ് എന്നും പ്രാവുകളെ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മലയാളത്തിൽ ഈ തരംതിരിവില്ല. ശാസ്ത്രീയമായി പിജിയണും പ്രാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊളുമ്പിഡേ എന്ന ഒരേ പക്ഷി കുടുംബത്തിൽ പെടുന്നവയാണ്. എന്നാൽ ഈ വ്യത്യാസം തികച്ചും ഭാഷാപരമാണ്. സാധാരണയായി വലിയതും തടിച്ചതുമായ ഇനം പ്രാവുകളെ പിജിയൺ എന്നും ചെറുതും മെലിഞ്ഞതുമായ ഇനങ്ങളെ ഡവ് എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഇതുവരെ 13 ഇനം പ്രാവുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡവ് ഇനത്തിൽ ലാഫിംഗ് ഡവ്, തൗഡൻ പ്രാവ്, സ്പോട്ടഡ് ഡവ്, ഹരിപ്രാവ്, എമറാൾഡ് ഡവ്, മരതക പ്രാവ്, യൂറേഷ്യൻ കോളേർഡ് ഡവ്, പൊട്ടൻ ചങ്ങാലി പ്രാവ്, റെഡ് കോളേർഡ് ഡവ്, ചെമ്പൻ ചങ്ങാലി പ്രാവ്, ഓറിയന്റൽ ടർട്ടിൽ ഡവ്, ചങ്ങാലി പ്രാവ് എന്നിവയാണുള്ളത്. എന്നാൽ പിജിയൺ ഇനത്തിൽ ബ്ലൂ റോക്ക് പിജിയൺ, അമ്പല പ്രാവ്, മലബാർ ഇംപീരിയൽ പിജിയൺ, പൊഗണ പ്രാവ്, ഗ്രീൻ ഇംപീരിയൽ പിജിയൻ, മേനി പ്രാവ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൻ, ചാരവരിയൻ പച്ചപ്രാവ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പിജിയൻ, മഞ്ഞവരിയൻ പ്രാവ്, യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പിജിയൻ, മഞ്ഞക്കാലി പച്ചപ്രാവ്, നീലഗിരി വുഡ് പിജിയൻ, നീലഗിരി മരപ്രാവ് എന്നിവയാണുള്ളത്. ഇതിൽ നീലഗിരി വുഡ് പിജിയൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന എൻഡെമിക് ആയ പക്ഷിയാണ്.
3: എപ്പോഴും സ്നേഹാർദ്രമായ കുറുകൾ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏങ്ങിയേങ്ങി കരയുന്നത് പോലെയാണ് ഇവയുടെ ഈ കുറുകൾ ശബ്ദം ചിലർക്ക് അനുഭവപ്പെടുക. പ്രണയം വേദന കൂടിയതാണെന്ന് കവികൾ പാടാറുണ്ടല്ലോ. ജോഡിയായി എപ്പോഴും നടക്കുന്നത് കൊണ്ടുകൂടിയാവാം പ്രണയത്തിന്റെ പക്ഷിയാണ് ഇവയെന്നറിയപ്പെടാൻ കാരണം. അമ്പലപ്രാവുകൾ ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. പ്രാവുകളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള കവികൾ പാടിയിട്ടുണ്ട്. ആംഗലേയ കവി വില്യം വേഡ്സ്വർത്ത് തടാകക്കരയിൽ പാർത്തിരുന്ന വീടിന് ഡോവ് കോട്ടേജ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്.
0: സമാധാനത്തിന്റെ പറവകളായാണ് പ്രാവുകളെ കാണുന്നത്. ലോക നേതാക്കൾ സമാധാന വിളംബരമായി പ്രാവുകളെ പറത്തിവിടാറുണ്ട്. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ അതിന്റെ ചിഹ്നമായി തിരഞ്ഞെടുത്തത് ഒലിവില കൊത്തിവരുന്ന പ്രാവിനെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്.
3: നൂഹ് പ്രവാചകന്റെ കാലം, നോഹയെന്നും അദ്ദേഹം അറിയപ്പെടും. അക്കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ മലയുടെ മുകളിൽ ഒരു കൂറ്റൻ കപ്പൽ പണിതു. ആ കപ്പലിൽ ലോകത്തിലെ സർവ്വജീവികളുടെയും ഓരോ ജോഡിയെ വീതം സംരക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പ്രളയമുണ്ടായി. നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഒടുക്കം കപ്പൽ സീനാമലയിൽ ഉറച്ചു. ഭൂമിയിൽ ജീവൻ പഴയതുപോലെ ആയോ എന്നറിയാൻ കാക്കയെ അയച്ചു. അത് മടങ്ങിയെത്തിയില്ല. കാക്ക നിലം കാണാതെ ചത്തുപോയിരിക്കാം. പിന്നീട് പ്രാവിനെ അയച്ചു. പ്രാവ് ജീവൻ കിളിർത്തതിന്റെ തെളിവായി ഒലിവിലെ

0: കൊത്തിവന്നു. അങ്ങനെ പ്രത്യാശയുടെ ചിഹ്നമായി ഈ ദൃശ്യം മാറി.
1: ലോകത്താകെ 300 ജാതി പ്രാവുകളുണ്ട്. ഇവയിൽ അമ്പലപ്രാവ്, മരപ്രാവ്, ചെങ്ങാലിപ്രാവ്, പൊട്ടൻ ചെങ്ങാലിപ്രാവ്, ചെമ്പൻ ചെങ്ങാലിപ്രാവ്, അരിപ്രാവ്, തവിടൻ പ്രാവ്, ചാരവരിയൻ പ്രാവ്, മഞ്ഞക്കാലി പച്ചപ്രാവ്, മരതകപ്രാവ്, മേനിപ്രാവ്, പുകണപ്രാവ് എന്നിങ്ങനെ 12 ജാതികളെയാണ് കേരളത്തിൽ കാണാറുള്ളത്.
0: പ്രാവുകളുടെ കൂട്ടത്തിലെ മറ്റൊരു സുന്ദര പക്ഷിയാണ് അരിപ്രാവുകൾ. അമ്പലപ്രാവിനെ പോലെ സർവ്വസാധാരണമാണെന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിലെവിടെയും ഇവയെയും കാണാം. മണിപ്രാവ്, കുട്ടത്തിപ്രാവ്, ചക്കരപ്രാവ്, ചങ്ങാലം എന്നിങ്ങനെ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. അരിപ്രാവ് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് കുറുകുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ട്, കുട്ടത്തിപ്രാവയെ കുറുകുറു, കുട്ടത്തിപ്രാവയെ കുറുകുറു.
1: അമ്പലപ്രാവിനേക്കാൾ മെലിഞ്ഞതാണ് അരിപ്രാവുകൾ. ഇവയുടെ പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണ്. ഇതിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു കൂട്ടം വട്ടപ്പുള്ളികൾ ഉണ്ടാകും. അരിപ്രാവിന്റെ തലയും കഴുത്തും ചുവപ്പ് ഛായയുള്ള ചാര നിറമാണ്. അടിഭാഗം തവിട്ട് ഛായയുള്ള ഇളം ചുവപ്പായിരിക്കും. വാലിനെ തൊട്ടുള്ള ഭാഗം വെള്ളയായിരിക്കും. പിൻകഴുത്തിലും പിറകിലുമായി കിടക്കുന്ന വീതിയുള്ള കറുത്ത പച്ചയിൽ നിറയെ വെള്ളപ്പുള്ളികൾ കണ്ടാൽ ചതുരംഗ പലക പോലിരിക്കും. ഇവയുടെ നീണ്ട വാലിന്റെ നടുക്കുള്ള 4 തൂവലുകൾ കറുപ്പായിരിക്കും. ഈ തൂവലുകളുടെ അറ്റം വെളുപ്പും. അരിപ്രാവുകളുടെ കണ്ണും കാലും ചുവപ്പായിരിക്കും. കൊക്ക് കറുത്തിട്ടാണ്. ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്പോട്ടഡ് ഡോവ് എന്നാണ്. ശാസ്ത്രനാമം സ്പിലോപീലിയ ചിനൻസിസ്.
0: നിങ്ങൾ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണ്! പ്രാവുകളെ കുറിച്ച് തന്നെ എന്തെല്ലാം കേൾക്കാനും കാണാനും കിടക്കുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടിയതുപോലെ.

പക്ഷികളില്ലാത്ത പ്രകൃതി എത്ര വിരസമായിരിക്കും. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഗായകരായ പക്ഷികൾ പാറിപ്പറക്കട്ടെ. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. നമുക്കവയുടെ നല്ല സൂക്ഷിപ്പുകാരായി മാറാം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം NJ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളിൽ എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. ഇന്നലെ ആ മധുര ശബ്ദം നിശബ്ദമായെങ്കിലും തലമുറകളെ സംഗീതത്തിന്റെ മാധുര്യത്തിലൂടെ കൈപിടിച്ചുയർത്തിയ എസ് ജാനകിയമ്മ ഗാനങ്ങളിലൂടെ എന്നും നമ്മളോടൊപ്പമുണ്ടാകും. സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഒരുപോലെ നമ്മോടൊപ്പം സഞ്ചരിച്ച ശബ്ദം, ഭാഷകളുടെ അതിരുകൾ കടന്ന് കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇടം നേടിയ ആ മാന്ത്രിക സ്വരം ഓരോ മനസ്സിലും ജീവിക്കുക തന്നെ ചെയ്യും. ആ സ്വരമാധുരിയെ ഹൃദയത്തോട് ചേർത്ത് എസ് ജാനകി പാടിയ ഏതാനും ഗാനങ്ങൾ ഇനി ചലച്ചിത്രഗാന പരിപാടിയിൽ കേൾക്കാം. ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ഗാനങ്ങൾ കേൾപ്പിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഇപ്പോൾ കേട്ട ഗാനം പോലെ കാലത്തെയും ദൂരത്തെയും മറികടന്ന് ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി ഗാനങ്ങൾ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. തൃഷ്ണ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ശ്യാം.

അനേകം ഗാനങ്ങളിലൂടെ ജാനകിയമ്മയുടെ സംഗീതം എന്നും നമ്മോടൊപ്പമുണ്ടാകും. ഇനി കേൾക്കാം ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനം. കോന്നിയൂർ ഭാസിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ നസീമ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തതായി. പി ഭാസ്കരന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനം എസ് ജാനകിയമ്മയുടെ സ്വരത്തിൽ ഇനി കേൾക്കാം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

സ്വപ്നം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗാനമാണ് അടുത്തതായി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തതായിട്ട് ചിത്രം അഴിമുഖം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 28, ശകവർഷം 1948 ആഷാഢം 21, 2026 ജൂലൈ മാസം 12 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 40 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേള. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഹർമൻപ്രീത് കൗർ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിലെ എക്കാലത്തെ മികച്ച പിന്നണി ഗായിക എസ് ജാനകി എന്ത് വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിലെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായിക എസ് ജാനകി എന്ത് വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം 5:59 7:59 കേൾക്കാം.

0: இன்றைய தமிழ் மாலை நிகழ்ச்சிகள் இத்துடன் நிறைவடைகின்றது.
1: நிகழ்ச்சி தயாரிப்பு ஸ்டார்வின்.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 32 മിനിറ്റും 3 സെക്കൻഡും. മനസ്സുകളെ തലോടിയ അനേകം ഗാനങ്ങൾ സമ്മാനിച്ച അനുഗ്രഹീത ഗായിക എസ് ജാനകിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. ഭാഷകളുടെ അതിരുകൾ കടന്ന ആ കലാകാരിയുടെ സ്വരമാധുര്യം സംഗീത ചരിത്രത്തിലെ അനശ്വരമായ ഒരധ്യായമായി എന്നും നിലനിൽക്കും. ആ മഹത്തായ കലാകാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകി ആലപിച്ച ചില അനശ്വര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി തേനും വയമ്പും എന്ന ചിത്രത്തിനായി രവീന്ദ്രൻ്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനം, വരികളെഴുതിയത് ബിച്ചു തിരുമല.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇളയരാജ ONV കുറിപ്പ് കൂട്ടുകെട്ടിൽ പിറന്ന ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം.

ചാന്ദ്പൊട്ട എന്ന ചിത്രത്തിനായി എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, വിദ്യാസാഗർ.

കെ ജെ യേശുദാസിനൊപ്പം എസ് ജാനകി ആലപിച്ച പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത എന്ന ചിത്രത്തിലെ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 1:13. ശ്രോതാക്കളേറെ ഇഷ്ടപ്പെടുന്ന തമിഴ് ഗാനങ്ങളുമായി ഇന്നത്തെ ഇസൈ തെൻട്രൽ ആരംഭിക്കുന്നു. ഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ 8281 2007 1 5 എന്ന നമ്പറിലേക്ക് എത്രയും വേഗം സന്ദേശങ്ങൾ അയയ്ക്കുക.

ഭാഷകളുടെ അതിരുകൾ കടന്ന് സംഗീതത്തെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ച അപൂർവ ശബ്ദമാണ് എസ് ജാനകിയുടേത്. ഭാവവും വികാരവും ഒരുപോലെ ചേർത്ത് ഓരോ ഗാനവും അനശ്വരമാക്കിയ ഈ ഇതിഹാസ ഗായികയുടെ സ്വരസൗന്ദര്യത്തിന് ആദരാഞ്ജലികൾ.

ഇസൈ തെൻഡ്രലിൽ ആദ്യ ഗാനം തെന്നിലാപുരത്ത് നിന്ന് മനോജ് ആവശ്യപ്പെട്ടതാണ്. എൻ രാസാവിൻ മനസ്സിലെ എന്ന ചിത്രത്തിനായി ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ സ്വർണലത ആലപിച്ച ഗാനം. വരികളെഴുതിയത് പൊന്നടിയാൻ.

ഇസൈ തെൻഡ്രലിൽ ഷാജു മടത്തമ്പടി ആവശ്യപ്പെട്ട ഗാനം നായകൻ എന്ന ചിത്രത്തിലേതാണ്. ഇളയരാജ സംഗീത സംവിധാനവും ഗാനരചനയും നിർവഹിച്ച് സ്വന്തം ശബ്ദമാധുര്യത്താൽ മനോഹരമാക്കിയ ഗാനമിതാ ശ്രോതാവിനായി.

ഉണ്ണികൃഷ്ണനും സാധനാസർഗവും ആലപിച്ച ന്യൂ എന്ന ചിത്രത്തിലെ ഗാനം. വാലിയുടെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം നൽകിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സമീറ കരുവാരക്കുണ്ട്.

അതുല്യ ഗായിക എസ് ജാനകി ആലപിച്ച ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പി വി മുഹമ്മദ് വടക്കേ വാവഞ്ഞൂർ. മൗനരാഗം എന്ന ചിത്രത്തിനായി വാലി ഇളയരാജ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനമിതാ ശ്രോതാവിനായി.

എസ് ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 നറുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാജു തുറവൂർ ആവശ്യപ്പെട്ട ഗാനം ഇസേ തെൻട്രലിൽ. അരൺമണിക്കിളി എന്ന ചിത്രത്തിനായി വാലിയുടെ തൂലികയിൽ വിരിഞ്ഞ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് ജാനകിയുടെ ശബ്ദമാധുര്യത്താൽ മനോഹരമായ ഗാനം.

ഇസൈ തെണ്ടറലിലെ അടുത്ത സന്ദേശം ഇതാണ്. ഒത്തിരി ഇഷ്ടമുള്ള അനശ്വര ഗായിക ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്നക്കിളി എന്ന ചിത്രത്തിലെ മച്ചാനെ പാത്തിങ്കള എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? തിരുവാങ്കുളത്ത് നിന്ന് ലീബ പുരുഷോത്തമൻ ആവശ്യപ്പെട്ട ഈ ഗാനത്തിൻ്റെ ഗാനശില്പികൾ പഞ്ചു അരുണാചലം, ഇളയരാജ.

0: ഇസൈ തെണ്ടലിൽ അനശ്വര പ്രതിഭ എസ് ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വൈഷ്ണവി തൃപ്പൂണിത്തറ. ആനന്ദരാഗം എന്ന ചിത്രത്തിനായി കെ ജെ യേശുദാസിനൊപ്പം എസ് ജാനകി ആലപിച്ച ഈ മനോഹര ഗാനത്തിന് ഈണം പകർന്നത് ഇളയരാജ, വരികൾ എഴുതിയത് പഞ്ചു അരുണാചലം.
1: ஏன் நிறுத்திட்டீங்க? பாட்டு நல்லா இருக்கு, இன்னொரு தரம் பாடுங்களே.
2: அது அது வந்து இந்த பாட்டு எதுக்கு உங்களுக்கு?
1: பாட்டு ரொம்ப நல்லா இருக்கு, கேட்கணும் போல ஆசையா இருக்கு. பாடுங்கன்னா

ഹായ് ഇസേ തെൻഡ്രൽ, ഇന്നലെ നമ്മെ വിട്ട് സ്വർഗലോകത്തിലേക്ക് പോയ നമ്മുടെ എക്കാലത്തെയും പ്രിയ ഗായിക എസ് ജാനകി അമ്മയോട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകിയും എസ് പി ബാലസുബ്രഹ്മണ്യവും കൂടി പാടിയ മലരെ മൗനമോ എന്ന ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. എം മണി വാണിയമ്പലം, ശാന്തിനഗർ, മലപ്പുറം. കർണ എന്ന ചിത്രത്തിനായി വൈരമുത്തു വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനമിതാ ശ്രോതാവിനായി.

ഹായ് ഇസേ തെൻട്രൽ, ഞാൻ വീണ രാമചന്ദ്രൻ, ദേവികുളത്തിൽ വസിക്കുകയാണ്. എസ് ജാനകി എന്ന പേർ ഇന്ത്യ തിരൈ ഇസൈ വരലാറ്റിൽ എന്നും പൊൺ എഴുത്തുകളാൽ പൊറിക്കപ്പെട്ടിരിക്കും. അവരൻ കുരളിൽ ഒരു പാടൽ തെൻട്രൽ കാത്തേ. ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം കുംഭകരൈ തങ്കയ്യ എന്ന ചിത്രത്തിലേതാണ്. ഗാനശില്പികൾ ഗംഗയമരൻ, ഇളയരാജ, എസ് ജാനകി, മനോയോടൊപ്പം ആലപിച്ചത്.

വൈക്കത്ത് നിന്ന് ബിൻസി ബിജു ആവശ്യപ്പെട്ട ഗാനം ജാനകിയമ്മയ്ക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ളതാണ്. വൈരമുത്തു ഇളയരാജ കൂട്ടുകെട്ടിൽ പിറന്ന മുതൽ മര്യാദൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ദേവികുളത്ത് നിന്ന് രേണുക തന്റെ അമ്മ ശാന്തിക്ക് വേണ്ടി ഇസേ തെൻഡ്രലിലൂടെ സമർപ്പിക്കുന്ന ഗാനം എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലേതാണ്. ശ്രീകാന്ത് ദേവ ഈണം പകർന്ന ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വാലി. ആലാപനം കൃഷ്ണകുമാർ കുന്നത്ത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PME വിദ്യ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. പാൽക്കോൺ ഉൽപ്പാദന രീതികൾ ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ഹിന്ദി പാഠം. 8:15 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിയോടുള്ള ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക അനുസ്മരണ പരിപാടി. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചലച്ചിത്ര ഗാനം. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 തേനിസൈ, 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് പകൽ സമയത്ത് ശക്തമായ ഉപരിതല കാറ്റുണ്ടായിരുന്നു. കൂടിയ താപനില 35.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.3 ഡിഗ്രി സെൽഷ്യസ്. നാളെ പകൽ സമയത്ത് ശക്തമായ ഉപരിതല കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും കേൾക്കാം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിലെ എക്കാലത്തെയും മികച്ച പിന്നണി ഗായിക എസ് ജാനകി എന്ത് വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 48,000-ൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്.

0: അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 മുതൽ 12 വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്.

0: റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ നാലാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ അഞ്ചാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ ആറാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashwani, the news read by Nishit Kumar. India has condemned the attack on the commercial vessel GFS Galaxy off the coast of Oman today. The External Affairs Ministry informed in a statement that out of 11 Indian nationals on board, 10 have been rescued so far, while one Indian national is reportedly missing. It said the Indian Embassy in Oman is closely monitoring the situation and proactively coordinating with the Omani authorities in the ongoing search and rescue operation. India has thanked the Omani authorities for their support. New Delhi has expressed concern over the continuing incidents of attacks on commercial shipping in the region. It reiterated the call for immediate de-escalation of tensions and the conclusion of ongoing negotiations for a diplomatic solution so that peace and stability can return to the region. The United States launched fresh airstrikes on Iran this morning. The airstrikes came after Tehran attacked a commercial vessel in the Strait of Hormuz, setting it ablaze and forcing its crew to abandon the ship. Iran retaliated with missile and drone attacks targeting Bahrain, Kuwait, Qatar, Jordan, and the United Arab Emirates. Iran's Revolutionary Guard said it has closed the Strait of Hormuz until further notice and warned of further action if US strikes continue. The mortal remains of the 15 Indian nationals who lost their lives in yesterday's boat capsize near Phu Quoc Island in Vietnam are being transported to its Ho Chi Minh City. The Indian Embassy in Vietnam, in a social media post today, informed that after the completion of necessary formalities there, the mortal remains will be transported to India at the earliest. Earlier in the day, the embassy said that 15 survivors of the tragic boat accident have been discharged from hospital after receiving medical treatment and are returning to India. Home Minister Amit Shah today inaugurated and laid the foundation stones of a series of development projects of the Ahmedabad Municipal Corporation worth 405 crore rupees in Gujarat. On the occasion, the minister also launched a massive tree plantation drive under the Ek Ped Maa Ke Naam campaign, which saw the planting of over 1 crore 25 lakh saplings across his Lok Sabha constituency Gandhinagar today. Speaking on the occasion, Mr. Shah highlighted a long-term environmental roadmap to increase the green cover of the constituency to 20% by the 2029 elections. Union Minister Shivraj Singh Chauhan has emphasized that planting trees is extremely important for protecting the environment and ensuring a sustainable future. Addressing the Vriksh Mitra program and Paryavaran Sanrakshan Sankalp event in New Delhi, Mr. Chauhan said Prime Minister Narendra Modi

ആ മനോഹു മനും ആരഭ്യ ക്ഷുണ്ണം വിഹതം വർത്മ മാർഗം പ്രചാഹ നവ്യതീയുഹു. മനുതെളിയിച്ച വഴിക്കപ്പുറം രേഖാമാത്രമഭി വരയിട പോലും ജനങ്ങൾ വ്യതിചലിച്ചില്ല. ആദിരാജാവിൻ്റെ വഴിയിൽ തന്നെ പ്രജകൾ സഞ്ചരിച്ചു. നേമിവൃത്തയ പ്രജാഹ, തേരിൻ്റെ ചക്രത്തിൻ്റെ അറ്റമാണ് നേമി, തേരുരുൾ എന്ന് പറയാം. നിയന്തുഹ് എന്നതിന് നയിക്കുന്നവനെന്നർത്ഥം. രാജാവിനും തേരാളിക്കും ഇത് ചേരും. വെട്ടിത്തെളിയിച്ച വഴിയിൽ നിന്ന് രഥത്തിൻ്റെ ചക്രങ്ങൾ അപ്പുറം പോയില്ല. തേർ തെളിയിക്കുന്നവൻ്റെ സാമർഥ്യമാണല്ലോ അത്. രാജാവിൻ്റെ അർത്ഥത്തിൽ പ്രപിതാമഹന്മാർ നിർണയിച്ചു വെച്ച ധർമ്മ മാർഗത്തിൽ നിന്ന് പ്രജകൾ വ്യതിചലിച്ചില്ല. സാരഥി രഥമാർഗത്തിലൂടെ തന്നെ തേർ തെളിക്കും പോലെ പൂർവികർ നിഷ്കർഷിച്ച ധർമ്മപഥത്തിലൂടെ തന്നെ രാജാവ് പ്രജകളെ നയിച്ചു.

0: പ്രജകൾ അണുവിട വ്യതിചലിച്ചില്ല എന്നത് അവരുടെ ഗുണമാണ്. അതിലും അപ്പുറം അത് നയിച്ചവൻ്റെ നൈപുണ്യവുമാണ്. ശ്ലോകത്തിലെ ഓരോ പദവും അർത്ഥഗർഭമാണ്. ആ മനോഹ ക്ഷുണ്ണാത് മാർഗാത്. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് ഭരണ സംവിധാനം ഉണ്ടാകും. അതാണ് ഭരണഘടന. ഇത് എഴുതി വച്ചതാകാം, പാരമ്പര്യ വഴി പകർന്നു കിട്ടിയതാകാം. രണ്ടായാലും അടിസ്ഥാനം അതത് കാലത്തെ ധർമ്മവൃത്തികളാണ്. രഘുവംശത്തിൻ്റെ നൈതികത ആമുഖത്തിൽ കാളിദാസൻ വിവരിച്ചു കഴിഞ്ഞു. ഇത് താൻ പുതുതായി ഉണ്ടാക്കി പറയുന്നതല്ല, വംശനായകനായ മനു മുതൽ തുടരുന്ന കീഴ്വഴക്കമാണ് എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. പ്രസിദ്ധമായ മനുസ്മൃതിയെയല്ല കാളിദാസൻ ഇവിടെ പരാമർശിക്കുന്നത്. മനുവംശം പിന്തുടർന്ന ധർമ്മസംഹിത മനുസ്മൃതിയിലുണ്ടാകാം. ഇവിടെ വിവരിക്കുന്നത് വൈവസ്വത മനു മുതൽ ഭരണത്തിന് നിയാമകമായി പിന്തുടർന്ന കീഴ്വഴക്കങ്ങളെയാണ്. ശിക്ഷയോ ശാസനയോ കൂടാതെ തന്നെ ജനങ്ങൾ അവയെ അനുസരിച്ചു എന്നത് ആ സമൂഹത്തിൻ്റെ ഉയർന്ന ധർമ്മബോധത്തെ കാണിക്കുന്നു.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 19:40. ആറ് 20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഉദ്യോഗസ്ഥരോടൊപ്പം നൌവഹനം വാണിജ്യം ച യഥാശീഘ്രം പുനഃസ്ഥാപയേതിതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദേശാനാം ഷഡ് ദിവസീയം സഫലം ഭ്രമണം സമാപ്യ നവദില്ലീം പ്രത്യാഗതവാൻ. സ്വസ്യ ത്രിരാഷ്ട്രയാത്രായാഹ പ്രഥമേ ചരണേ ശ്രീമോദി ഇന്തോനേഷ്യ ദേശം അഗച്ഛത്. ഭ്രമണാവധൌ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ സഹ ദ്വൈപാക്ഷികം ചർച്ചാം കൃത്വാ പ്രഗതിം സമീക്ഷിതവാൻ. ഉഭൌ ദേശൌ രക്ഷായാഹ മഹത്വപൂർണാനാം ദുർലഭാനാം ച ഭൂഖനിജാനാം കൃഷേഹ സമുദ്രീയ സുരക്ഷായാഹ അന്തരീക്ഷസ്യ ച ക്ഷേത്രേഷു സന്ധിപത്രാണാം ആദാനപ്രദാനം അകുർവന്. തസ്യ ഭ്രമണകാലേ പ്രധാനമന്ത്രിണേ ശ്രീമോദിനേ ഇന്തോനേഷ്യ ഗണരാജ്യസ്യ സർവോച്ച നാഗരിക സമ്മാന പദകം ബെനടാങ് ആദിപൂർണ ഇതി പ്രദത്തം. പ്രവാസസ്യ ദ്വിതീയേ ചരണേ പ്രധാനമന്ത്രി ശ്രീമോദി ഓസ്ട്രേലിയ ദേശസ്യ മെൽബർണ് നഗരെ ഗതവാൻ, യത്ര സഹ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ തൃതീയേ ഭാരത് ഓസ്ട്രേലിയ വാർഷിക സമ്മേളനേ ഭാഗം അഗൃഹണാത്. അസ്യാഹ യാത്രായാഹ കാരണാത് ഓസ്ട്രേലിയ ദേശാത് ഭാരതം പ്രതി യുറേനിയം ഇത്യസ്യാപൂർത്തിഃ അപി അഭവത്. ത്രിരാഷ്ട്രയാത്രായാഹ അന്തിമേ ചരണെ പ്രധാനമന്ത്രി ഓക്ലാൻഡ് നഗരം ഗതവാൻ. ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ പ്രധാനമന്ത്രിണോ ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ സാമരിക സഹഭാഗിത്വസ്യ നിർമ്മാണസ്യ ഘോഷണാം അകുരുതാം. ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ അഹമ്മദാബാദ് നഗരെ പഞ്ചോത്തര ചതുശത കോടി രൂപ്യകാണാം അഹമ്മദാബാദ് നഗര നിഗമേത്യസ്യ വികാസ പരിയോജനാനാം ശൃംഖലായാഹ ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. അസ്മിന് അവസരെ സഹ ഏക് പേഡ് മാകേനാം ഇത്യഭിയാനസ്യാന്തരഗതം വിശാലം വൃക്ഷാരോപണാഭിയാനം പ്രാരബ്ധവാൻ, യസ്മിൻ അദ്യ തസ്യ ലോകസഭാമണ്ഡലേ ഗാന്ധിനഗരെ പഞ്ചവിംശതിലക്ഷാധികൈകകോട്യധികാഃ വൃക്ഷാഃ രോപിതാഃ. സഭാം സംബോധയൻ ശ്രീഷാഹ ഊനവിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ നിർവാചനപര്യന്തം നിർവാചനക്ഷേത്രസ്യ ഹരിതാവരണം 20% യാവത് വർദ്ധയിത്തും ദീർഘകാലീന പര്യാവരണമാർഗചിത്രം അധോരേഖിതവാൻ. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമു ഇത്യേഷാ പാർശ്വഗായികായാഃ എസ് ജാനകി അമ്മ ഇത്യസ്യാഃ മൃത്യോഃ വിഷയേ ശോകം പ്രകടിതവതി. സാമാജികാന്തർജാലീയ പട്ടലേ രാഷ്ട്രപതിഃ അവദത് യത് ദേശേ സംഗീതസ്യ ഏകം പ്രതീകം നഷ്ടം അഭവദിതി. വിയത്നാം ദേശസ്യ ഭാരതീയ ദൂതാവാസഃ അദ്യ സൂചിതവാൻ യത് വിയത്നാം ദേശസ്യ ഫുക്വോക് ദ്വീപസ്യ സമീപേ ഹ്യഃ നൌകായാന പലായനെ മൃതാനാം 15 ഭാരതീയ നാഗരികാണാം മൃതശരീരാണി വിയത്നാം ദേശസ്യ ഹോചിമിൻഹ് നഗരം പ്രതി പ്രേഷ്യന്തേ. ഏകസ്മിൻ സാമാജിക മാധ്യമ പ്രസാരേ ദൂതാവാസഃ അവദത് യത് തത്ര ആവശ്യക ഔപചാരികതാനാം സമാപ്തേഃ അനന്തരം മൃത ശരീരാണി യഥാശീഘ്രം ഭാരതം പ്രതി പ്രേഷ്യന്തേ. ദൂതാവാസഃ വാണിജ്യ ദൂതാവാസവാസശ്ച വിയത്നാം അധികാരിഭിഃ സഹ നികടതയാ സമന്വയം കുർവൻ അസ്തി. തഥാ ച മൃതശരീരാണാം ഭാരതം പ്രതി ശീഘ്രം പരിവഹനം സുകരം കർത്തും സർവാൻ സംഭാവയാൻ സഹായ്യാൻ ആശ്വാസയന്തീത്യപി സഹ അവദത്. അദ്യ പ്രാതഃ അമേരിക്കാദേശഃ ഇറാനദേശസ്യ ഉപരി നൂതനാനി ആകാശീയ ആക്രമണാനി ആരബ്ധവാൻ. തെഹ്റാനദേശോപി ഹോർമുജ് ജലസന്ധിമധ്യേ വാണിജ്യ നൌകായാഃ ഉപരി ആക്രമണം കൃത്വാ തസ്യ കർമ്മചാരിണഃ നൌകാതഃ പരിത്യാഗം കർത്തും ബാധ്യം കൃതവാൻ. യു എസ് സെൻട്രൽ കമാൻഡ് ഇത്യയം അവദത് യത് ക്ഷിപണി ഡ്രോണ് സഞ്ചാര സൗകര്യാണി ച മിലിത്വാ പ്രായഃ 40%-ധികൈകശതം ഇറാനി സൈന്യസ്ഥലാനി ലക്ഷ്യകൃതാനി. ഇറാനദേശഃ ബഹ്റൈൻ കുവൈത് ഖത്തർ സംയുക്ത അറബ് അമിരാത് ഇദ്ദേശാന് ലക്ഷ്യീകൃത്യ ക്ഷിപണി ഡ്രോണ് ആക്രമണൈഃ പ്രത്യുത്തരം പ്രദത്തവാൻ. ഖത്തർദേശഃ കുവൈത് ദേശശ്ച ആഗച്ഛതാം പ്രക്ഷേപകാൻ അവരോധയിത്വന്തൗ ഇതി അവദതാം. കൂട്ടനീതിക്ഷേത്രേ പ്രസാരമാധ്യമേഷു നിവേശേഷു ച ഗൾഫ് രാഷ്ട്രം പ്രമുഖ വൈശ്വിക പുരോധത്വേന പരിവർത്തയതഃ. ഖത്തർദേശസ്യ പൂർവ പ്രമുഖഃ അമീർ ഷേഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി ഇത്യേഷഃ 74 വയസി അമ്രിയത്. ഷേഖ് ഹമദ് ഇത്യയം ഖത്തർദേശേ अष्टादशवर्षाणि यावत् शासनम् अकरोत्। ततः पूर्वं सः त्रयोदशोत्तरद्विसहस्रतमे वर्षे क्षेत्रीयपरम्परां समुल्लङ्घ्य स्वेच्छया स्वपुत्राय अधिकारान् समर्पितवान्। तस्य नेतृत्वे कतरदेशः वैश्विक ऊर्जाशक्तिकेन्द्ररूपेण उद्भूतः। अलजजीरा वार्ता जालस्य आरम्भं कृतवान्, स्वस्य अन्ताराष्ट्रियनिवेशस्य विस्तारं कृतवान्। द्वाविंशत्युत्तरद्विसहस्रतमे वर्षे फीफा विश्वचषकक्रीडायाः सफलतया आतिथ्यञ्च अकरोत्। प्रधानमन्त्रिणा नरेन्द्रमोदिना तस्य मृत्योः विषये शोकः प्रकटितः। शेख हमद बिन खलीफा अल थानी एकः दूरदर्शी नेता आसीत्, यः कतरदेशं विकासस्य समृद्धेः च महत्तरस्तरं नीतवान् इति श्रीमोदी सामाजिक प्रसारमाध्यमे उक्तवान्। कर्मचारी भविष्यनिधि संगठनं स्वायत्त भविष्यनिधि न्यासं संचाल्यमानानां प्रतिष्ठानेभ्यः तेषां स्थितिं नियमितुं कर्तुं षण्मासस्य एम्नेस्टीति योजना प्रवर्तयति। केन्द्रीय मन्त्रिणा शिवराज सिंह चौहानेन उक्तं यत् पर्यावरणस्य रक्षणाय सुस्थिरस्य भविष्यस्य सुनिश्चिततायै च वृक्षाणां रोपणम् अत्यन्तं महत्वपूर्णमस्ति। नवदिल्ल्यां वृक्ष मित्र कार्यक्रमं तथा पर्यावरण संरक्षण संकल्प कार्यक्रमं सम्बोधयता श्रीचौहानेन उक्तं यत् अद्य सम्पूर्णे विश्वे ऋतुदशा परिवर्तनस्य भूमण्डलीय वार्मिंग इत्यस्य च विषये चिन्ता वर्तते। विम्बल्डन टेनिस क्रीडायां विश्वस्य शीर्ष क्रीडकः यानिस सिनर इत्येषः भारतीय समयानुसारं सायं सार्धाष्टवादने पुरुष एकलेत्यस्य अन्तिमायां स्पर्धायां जर्मनी देशस्य अलेक्जेंडर जेवरेव इत्यमुं सम्मुखीकरिष्यति। फीफा विश्वचषक क्रीडायाः उपान्त्यचक्रीय पंक्तौ अर्जेंटीना इंग्लैंड फ्रांस स्पेन इत्येतानि च राष्ट्राणि सम्प्राप्तानि। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൗരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
5: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ്

0: കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
1: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്ര ആചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 2-ാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം

0: മലപ്പുറം കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
1: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സാന്ത്വനം എന്ന ചിത്രത്തിനായി KS ചിത്ര ആലപിച്ച ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്നത്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടിപ്പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്ക് മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപ്പാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷിരീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥ അധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളാനി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കൂണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂണിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാവരും ചിപ്പിക്കൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ, ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണ്?

0: ഉള്ളത്?
1: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിൻ്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷകത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ് പുറത്ത് തന്നെ വെച്ചിരുന്നാലും 3-4 ദിവസം ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ 1 ദിവസം പോലും അതിനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിൻ്റെ ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി വരുന്നു എന്നതേ ഉള്ളൂ.
0: ഇപ്പൊ ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലേ?
1: തീർച്ചയായും. അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിന്റെ നല്ല വിളവ് കിട്ടുന്നത്.
0: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
1: ഒരു 30 ഡിഗ്രി വരെയൊക്കെ അതിനെ സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂൺ ഇനങ്ങൾക്ക് എപ്പോഴും 27-28 ഡിഗ്രിയിലൊക്കെയാണ് അതിനെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
0: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരിയും കൂടെ അനുയോജ്യമാണല്ലേ?
1: അതെ. ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ട് വരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിൻ്റെ വിലവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
0: ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പൊ ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
1: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
0: പിന്നെ ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിന്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
1: തീർച്ചയായും. വെള്ളായണിയിലെ അഖിലേന്ത്യ കുണ്ഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിന്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിന്റെ വിത്തിന്റെ അതേ വില തന്നെയാണ്. ഒരു വിത്തിന് 50 രൂപയാണ്, മാതൃവിത്തിന് 300 രൂപയാണ്.
0: അപ്പൊ ഇതിന്റെ വിത്ത് പ്രൊഡക്ഷൻ ടെക്നിക് അല്ലെങ്കിൽ വിത്ത് ഉൽപാദന രീതികള് പാൽക്കൂണും ചിപ്പിക്കൂണും സെയിം ആണോ, അതിലും വലിയ വ്യത്യാസമുണ്ടോ?
1: പാൽക്കൂണിനകത്ത് വിത്ത് ഉൽപാദനം ചിപ്പിക്കൂൺ പോലെ തന്നെയാണ്.
0: ഇനി നമ്മൾ ഇതിന്റെ കൾട്ടിവേഷൻ ടെക്നിക്കിലോട്ട് വന്നാൽ, ചിപ്പിക്കൂൺ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മീഡിയം എടുത്ത് അതിൻ്റെ അകത്ത് ചെയ്യുന്ന, സ്പോൺ ഇട്ട് ചെയ്യുന്നു. പാൽക്കൂണിന് എന്തുമാണ് വ്യത്യാസമുള്ളത്?
1: പാൽക്കൂൺ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തൂവെള്ള നിറമാണ്. അതോടൊപ്പം ഒരു കൂണിന് തന്നെ ഏതാണ്ട് 150 ഗ്രാം വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺ ബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകും. വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയോ ഇടുക, അതിൻ്റെ അരികിൽ കൂടെ വിത്തിടുക, അങ്ങനെ 4-5 ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച അതായത് സ്പോൺറണ്ണായ ബെഡ് ഉണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ബെഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടുകയും മുറിക്കും. ഇപ്പം 4 ലെയർ ആണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമ്മിക്കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2

0: മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ക്രേസിംഗ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിന്റെ മൈസീലിയം, ഈ താഴെയുള്ള മൈസീലിയം മിക്സറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും, മൊട്ടുമാലെ. പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് 3-4 ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിൻ്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂണുണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത് ഒരു 3-4 ദിവസം
1: വരാനായിട്ട്
0: 7 ദിവസം
1: പിന്നെ.
0: അപ്പം നമ്മുടെ ചിപ്പിക്കൂണ്ട് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പം മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു സുരേഷ് എന്ന് പറയുന്നത് വൈക്കോലും അറക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അറക്കപ്പൊടിയിലാണ്. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: പിന്നെ മേഡം, ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അറക്കപ്പൊടിയാണ്.
1: അപ്പൊ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അറക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തില്ല, ബാധ്യതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക. ആദ്യം ഒന്ന് പഠിച്ചതിന് ശേഷം അറക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂള് മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിന്റെ അവസ്ഥ അനുസരിച്ച്. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ അറിയാം കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും. അത് പക്ഷേ അത് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡ് സ്പ്രേയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രേയർ ഉപയോഗിച്ച് അതിൻ്റെ മേൾഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പോൾ അതിനൊരു നനവ് വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങി പോകാതിരിക്കും.
1: കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ച് ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മൾ വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പൊ അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല, കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ പാൽക്കൂൺ മേഡം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്, അപ്പൊ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിന്റെ ഒരു ഐഡിയ എങ്ങനെ?
0: വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ കൃത്യത വേണമെന്നതാണ്. അപ്പോൾ ഒരു മൊട്ടുണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ അത് നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചുറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി, അപ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കൂടും. അപ്പൊ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാരുമാതിരി തോന്നും,
0: നാരുമാതിരി തോന്നും. പക്ഷെ പാൽക്കൂണിന് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് നാരിൻ്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കൂൺ.
1: ഏത് വിഭവം വേണമെങ്കിലും എങ്ങനെയുണ്ടാക്കാം.
0: ഇപ്പൊ
1: മേഡം പറഞ്ഞ മാതിരി അത് മേളിലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യം ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഇങ്ങ് വരും. അപ്പൊ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷ്യൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.

0: മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പൊ ഇത് എത്ര വിളവ് വരെ കിട്ടും, എത്ര ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ
0: എല്ലാത്തിനും
1: പറ്റും?
0: ഒരു മിനിമം 3 മുതൽ 4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിന്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയല് അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിന് ശേഷം വീണ്ടും അതിന്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കൂടിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ
0: കീടങ്ങൾ രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: ട്രൈക്കോഡർമ നമ്മൾ മിത്രക്കുമളെന്നാണല്ലോ പറയുന്നത്.
0: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ മൈസീലത്തിൻ്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡോമയുടെയും കളർ വെള്ളയാണ്. അപ്പോൾ ആദ്യം വെള്ള കളർ മാത്രമേ കാണുകയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മൈസീലത്തിൻ്റെ പുറത്തുകൂടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് കൂൺ ലഭിക്കുക അസാധ്യമാണ്.
1: ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ല,
0: ആദ്യം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി വരുമ്പോൾ ട്രൈക്കോഡോമ ഒരുപാടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിനെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്, ചെറിയ വണ്ടുകള്, ഈച്ചകള്, ചിപ്പിക്കൂടിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക, അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
1: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
0: ശുചിത്വം നോക്കിയാൽ മതി.
1: അപ്പം മേഡം, ഈ ചിപ്പിക്കൂണും പാൽക്കൂണും മേഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കൂണ് എടുക്കാം. പിന്നെ പാൽക്കൂണിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മേഡം പറഞ്ഞ്, സൂക്ഷിപ്പ് കാലാവധി കുറച്ച് അധികമാണ്, ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ് അല്ലേ,
0: അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
1: ചോയ്സ്. പക്ഷേ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ, അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ട്?
0: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 1.5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, അപ്പോൾ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലാണ്, അപ്പോൾ വിളവ് കുറയും.
1: അപ്പൊ അതിന്റെ ഇടുന്നതിന്റെ കനം 1.5 തന്നെ
0: ആയിരിക്കണം,
1: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: പിന്നെ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താം?
0: തീർച്ചയായും. വെള്ളാണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്. വിത്തും അവിടെ ലഭ്യമാണ്.
1: ഡോക്ടർ ഹീര തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെക്കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
2: പാൽക്കൂണിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം. 8921541980.

0: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപ്പാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ

0: പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പട്ടികജാതി വികസന വകുപ്പിൻ കീഴിൽ ആലുവ സബ് ജയിൽ റോഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ, മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കായി 6 മാസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലന ക്ലാസുകൾക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള OBC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 30% സീറ്റ് അനുവദനീയമാണ്. അപേക്ഷകർ ഫോട്ടോ, ജാതി, വരുമാനം, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ജൂലൈ 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842623304. ദേവിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അപേക്ഷകർ MBBS, കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതയുള്ളവരായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 16 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04842274601 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ICDS കട്ടപ്പന പ്രൊജക്ട് പരിധിയിലെ ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും 145 അംഗനവാടികളിലെ 911 പ്രീസ്കൂൾ കുട്ടികൾക്ക് 2026 ഓഗസ്റ്റ് മുതൽ 2027 മാർച്ച് 31 വരെ ഒരു കുട്ടിക്ക് ഒരു ദിവസം ഒരു മുട്ട എന്ന കണക്കിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 24. ടെൻഡർ ഫോമുകൾ ജൂലൈ 24 ഉച്ചയ്ക്ക് 12 മണി വരെ നേരിട്ട് ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04868252007 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൊടുപുഴയിലെ പുറപ്പുഴ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള 2ാം വർഷ സീറ്റുകളിലേക്കായുള്ള സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 13-14 തീയതികളിൽ നടത്തും. നിലവിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. 50% മാർക്കിൽ കുറയാതെയുള്ള സയൻസ് +2 VHS, 50% മാർക്കിൽ കുറയാതെയുള്ള 2 വർഷ മെട്രിക്, ITI തുടങ്ങിയവയാണ് യോഗ്യതകൾ.

SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, +2 VHSC, ITI സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495659662 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ അംഗീകാരത്തോടെയും അസാപ് കേരളയുടെ സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. കോഴ്സിൻ്റെ ദൈർഘ്യം 9 മാസമാണ്. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി ആയുർപാലന ഹോസ്പിറ്റൽ പാലക്കാട് എന്നിവിടങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 07/17.

ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ

0: പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേട് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോളതാപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
1: പൃഥ്വി കാ ഔസത് താപമാൻ 1900 കി തുലനാമേ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ബഡ് ചുക്കാ ഹേ ഔർ വൈജ്ഞാനിക് ഇസേ ജൽവായു പരിവർത്തൻ കി ഗംഭീർ ചേതാവനി മാൻതേ ഹേ. ഭാരത് നെ ജോ പ്രധാനമന്ത്രി ജി കെ നേതൃത്വ മേ തയ് കിയാ 1.5 ഡിഗ്രി തക് സീമിത് രഖ്നേ കേ ലിയേ പേരിസ് സംജോതേ കേ തഹത് പ്രയാസോ കേ തഹത് ഭാരത് നെ വർഷ 2070 തക് നെറ്റ് സീറോ മത്ലബ് കാർബൺ ഉത്സർജ്ജൻ കോ ശൂന്യ കർനേ കാ ലക്ഷ്യ രഖാ ഹേ.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടാകും. വനം വകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172-ാം സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ്

0: സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പബിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കന്യനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 36 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ എസ് ജാനകിയുടെ ആലാപനത്തിനുള്ള ചില മനോഹര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാമരം എന്ന ചിത്രത്തിനായി പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച് രവീന്ദ്രനും എം ജി രാധാകൃഷ്ണനും ചേർന്ന് സംഗീതമൊരുക്കിയ ഗാനം.

ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനം ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ.

യേശുദാസിനൊപ്പം എസ് ജാനകി ആലപിച്ച നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനം, മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

ഒ എൻ വി കുറുപ്പിൻ്റെ രചനയിൽ പിറന്ന കൂടെവിടെ എന്ന ചിത്രത്തിലെ ഗാനം. സംഗീത സംവിധാനം ജോൺസൺ. ആലാപനം എസ് ജാനകി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അനശ്വര ഗായിക എസ് ജാനകിയുടെ ആലാപനത്തിലുള്ള തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഇളയരാജ സംഗീതമേകി എസ് ജാനകിയോടൊപ്പം ആലപിച്ച ഗാനം അവതാരം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വാലി.

ജോഡി എന്ന ചിത്രത്തിനായി എ ആർ റഹ്മാൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. എസ് ജാനകിയും ഉണ്ണിമേനോനും ആലപിച്ചത്. ഗാനരചന വൈരമുത്തു.

വൈരമുത്തുവിൻ്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ്റെയും എ ആർ റഹ്മാൻ്റെയും സംഗീതം. ചിത്രം സംഗമം. ആലാപനം എസ് ജാനകി, ഉണ്ണി മേനോൻ.

ഗംഗയമരൻ ചിട്ടപ്പെടുത്തിയ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതത്തിൽ പിറന്ന ഗാനം. ചിത്രം മെല്ലെ തിരന്നത് കഥവ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 to 12:00 വരെ. സമയം 8:34:50. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1-800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 crore rupees വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പരിവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSV തരിണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6 കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായനികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ

0: ₹5 ലക്ഷം വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 മാസത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ API കൾ ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനം കേൾക്കാം. മോഹൻ സിത്താര സംഗീത സംവിധാനം നിർവഹിച്ച വക്കാലത്ത് നാരായണൻകുട്ടി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം KJ യേശുദാസ്.

0: ആകാശവാണി. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ സാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയൂസ് ഒരു ദ്വീപിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദ്വീപ് അവർക്ക് കാണാം. കപ്പൽ അടുത്ത ദ്വീപിലേക്ക് അടുക്കുകയാണ്. അവിടെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ നിരവധി കപ്പലുകൾ തുറമുഖത്ത് ചേർത്തിട്ടിരിക്കുന്നത് അവർ കണ്ടു. ഏയാ ദ്വീപായിരുന്നു അത്. കരയ്ക്കിറങ്ങുവാൻ അവർ മടിച്ചു. ഇനി ആ ദ്വീപിൽ എന്തൊക്കെയാണെന്നുള്ള പേടിയാ അവർക്ക്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ അവരുടെ മനസ്സിലങ്ങനെ നിൽക്കുകയല്ലേ. ഈ ദ്വീപിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. 3 ദിവസം അവർ കരയിലിറങ്ങാതെ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. 3ാം ദിവസം പ്രഭാതമായപ്പോൾ ഒഡീസിയൂസ് തന്റെ വാളും ചാട്ടുളിയും ധരിച്ചുകൊണ്ട് കരയ്ക്കിറങ്ങി. എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് ഒഡീസിയൂസ് ഇറങ്ങി. പൊക്കമേറിയ ഒരു കുന്നിൽ കയറി നാലുപാടും നോക്കി. അവിടെയെങ്ങാനും മനുഷ്യന്റെ ശബ്ദമോ ചലനമോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. നിബിഡമായ കുറ്റിക്കാടുകളാലും വൻമരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു കൊട്ടാരം ഒഡീസിയൂസ് കണ്ടു. അതിനുള്ളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് പോകണമോ വേണ്ടയോ എന്ന് കുറേ നേരം ചിന്തിച്ചു. അപകടഭീതി മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അനുചരന്മാരെ ആശ്വസിപ്പിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക നൽകണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ ഒരു കാനന ചോലയിൽ ഒരു മൃഗം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൊമ്പുകൾ ശാഖോപശാഖകളായി വളർന്ന് ഭംഗിയും മെഴുമെഴുപ്പുമുള്ള ഒരു കലമാനായിരുന്നു അത്. ദാഹശമനത്തിന് വെള്ളം കുടിക്കുകയാണ് അവൻ. അവന്റെ മുതുകിനെ ലക്ഷ്യമാക്കി ഒഡീസിയൂസ് ഒരു അടി കൊടുത്തു. തന്റെ ശൂലം ആ കലമാന്റെ ദേഹത്ത് കുത്തിയിറക്കി. നിലവിളിയോടെ ആ മൃഗം തറയിലേക്ക് വീണു. അതിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഒഡീസിയൂസ് ശൂലം വലിച്ചൂരിയെടുത്തു. കലമൻ ചത്തുപോയി. മൃഗത്തിന്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ആ മൃഗത്തിനെയും ചുമന്നുകൊണ്ട് ഒഡീസിയൂസ് കപ്പലിലെത്തി. ഒഡീസിയൂസ് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. നാം ആരും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കപ്പലിൽ ഭക്ഷണസാധനങ്ങൾ ഉള്ള കാലത്തോളം യഥേഷ്ടം നമുക്ക് ഭക്ഷിക്കാം. ധൈര്യമായിരിക്കുവിൻ. കൂട്ടുകാരെല്ലാം തങ്ങളുടെ മേൽമുണ്ടുകൊണ്ട് മുഖം മറച്ച് ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഒഡീസിയൂസിന്റെ ഉത്തേജകമായ വാക്കുകൾ കേട്ടതോടെ അവരെല്ലാം ഓടിയെത്തി ആ കലമാന്റെ ചുറ്റും കൂടി. നാവികർ കലമാന്റെ മാംസം കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. കപ്പലിൽ നേരത്തെ കരുതിയിരുന്ന മധുരവീഞ്ഞ് നാവികർ ആവോളം കുടിച്ചു. നേരമിരുട്ടി. കടലോരത്ത് സജ്ജീകരിച്ച കിടക്കകളിൽ അവർ എല്ലാവരും സുഖമായി ഉറങ്ങി. പ്രഭാതമായപ്പോ ഒഡീസിയൂസ് അനുചരന്മാരെ വിളിച്ചുണർത്തി, സ്നേഹിതന്മാരെ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ നാം എത്തണം. എനിക്കാണെങ്കിൽ യാതൊന്നും തോന്നുന്നതേയില്ല. ഇന്നലെ ഞാൻ കുന്നിന്റെ മുകളിൽ കയറി ഒന്ന് നിരീക്ഷണം ചെയ്തതേയുള്ളൂ. ഈ ദ്വീപ് എന്തോ പ്രത്യേകതയുള്ളതാണ്. അടുത്തെങ്ങും വൻകരകൾ കാണുന്നതേയില്ല. ദ്വീപ് സമതലമാണ്. കുറച്ചകലെ ഒരു മാളികയുടെ മുഖപ്പും ഒരു മാളികയും അതിനു മീതെ പുകപടലങ്ങൾ ഉയരുന്നതും വൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായി അന്വേഷണം നടത്തണം. ഒഡീസിയൂസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ടായി. ലെസ്ട്രിഗോണിയൻ ആന്റിഫേറ്റസിന്റെയും ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെയും പൈശാചിക കൃത്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. പലരും കരഞ്ഞു. ആ കണ്ണുനീർ അവരിൽ

നിന്ന വിഷമത്തെ കുറെയെങ്കിലും കുറയ്ക്കുന്നതായി ഒഡീസിയസിന് തോന്നി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക തന്നെയെന്ന് ഒഡീസിയസ് തീരുമാനിച്ചു. തന്റെ അനുചരന്മാരെ രണ്ട് സംഘങ്ങളായി അദ്ദേഹം തിരിച്ചു. ഒരു സംഘത്തിന്റെ നേതാവായി യൂറിലോക്കസിനെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമാണ്. രണ്ടാമത്തെ സംഘത്തിന്റെ നേതൃത്വം ഒഡീസിയസ് തന്നെ ഏറ്റെടുത്തു. ഏത് സംഘമാണ് ആദ്യമായി അന്വേഷണത്തിന് പുറപ്പെടേണ്ടത്? വിധി തന്നെ നിശ്ചയിക്കട്ടെ. ആദ്യം പോകേണ്ട സംഘം ഏതെന്നറിയുവാൻ അവർ കുറിയിട്ടു. യൂറിലോക്കസിന്റെ സംഘം തന്നെ ആദ്യം അന്വേഷണത്തിനായി പോകണമെന്ന് കുറിമൂലം തീരുമാനമായി. യൂറിലോക്കസും കൂട്ടുകാരും മുന്നോട്ട് നടന്നു. ഒഡീസിയസും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംഘവും കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൂടി. യൂറിലോക്കസും കൂട്ടുകാരും നടന്നു നീങ്ങവേ കപ്പലിനടുത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തായിരിക്കാം കൂട്ടുകാർക്ക് സംഭവിക്കുന്നതെന്നുള്ള ഉത്കണ്ഠ അവരെ അലട്ടുകയായിരുന്നു. കനത്ത ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്പരം സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. യൂറിലോക്കസും കൂട്ടുകാരും ഉത്കണ്ഠയോടെ നടന്നു തുടങ്ങി. കുറ്റിക്കാടും വന്മരങ്ങളും നിറഞ്ഞ താഴ്വരയുടെ മധ്യത്തിൽ ഒരു മാളിക അവർ കണ്ടു. മനോഹരമായ തലമുടിയുള്ള ഭീകരദേവതയായ സൈഴ്സിയായിരുന്നു അവിടെ താമസം. ആളുകളെ കൊല്ലുന്നത് വിനോദമാക്കിയ എയ്റ്റാസിന്റെ സഹോദരിയായിരുന്നു സൈഴ്സി. സൈഴ്സി സാധാരണ മനുഷ്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. ഒച്ചയും അനക്കവും കൂടാതെ യൂറിലോക്കസും അനുചരന്മാരും മാളികയുടെ സമീപത്തെത്തി. അവിടെ നാലുപാടും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുന്നു. ഇതിന്റെ രഹസ്യം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. മന്ത്രശക്തിയുള്ള സൈഴ്സി വിഷപാനീയം നൽകി മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യരായിരുന്നു അവ. മൃഗങ്ങളെ കണ്ടപ്പോ യൂറിലോക്കസും കൂട്ടുകാരും ഭയന്നുപോയി. പക്ഷേ സിംഹങ്ങളും ചെന്നായ്ക്കളും അവരെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഇണങ്ങിയ പട്ടികളെപ്പോലെ അവയെല്ലാം വന്ന് അവരുടെ ചുറ്റും കൂടി. എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് ആ മൃഗങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ആ നാവികർക്ക് തോന്നി. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ട് വികാരഭരിതരായ നാവികർ മാളികയുടെ അങ്കണത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ സഴ്സിയിരിപ്പുണ്ട്. ദേവസ്ത്രീകൾ നിർമ്മിക്കുന്ന തരം മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് സഴ്സി. ശ്രുതിമധുരമായ ഒരു ഗാനം അവൾ ആലപിക്കുന്നുണ്ടായിരുന്നു. യൂറിലോക്കസിന്റെ സംഘത്തിൽ ഏറ്റവും മുൻപിലായി നിന്നിരുന്ന പോളിറ്റസ് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. നല്ല ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് സെഴ്സി നെയ്ത്ത് നിർത്തി പുറത്തേക്ക് വന്നു. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. മിന്നിത്തിളങ്ങുന്ന വാതിൽ തുറന്നുകൊണ്ട് ആഗതർക്ക് അവൾ സ്വാഗതമരുളി. യാതൊരു അപകടശങ്കയും കൂടാതെ അവർ ഭവനത്തിനുള്ളിൽ കടന്നു. യൂറിലോക്കസായിരുന്നല്ലോ അവരുടെ നേതാവ്. മൃഗങ്ങളുടെ പെരുമാറ്റവും ആശ്ചര്യകരമായ അന്തരീക്ഷവും അയാളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. എന്തോ കൊടിയ വഞ്ചന ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് യൂറിലോക്കസിന് തോന്നി. അയാൾ വീടിനുള്ളിൽ കടക്കാതെ ഒരൊഴിഞ്ഞ കോണിൽ പതുങ്ങിയിരുന്നു. വലിയ സ്നേഹാദരങ്ങളാണ് സുന്ദരിയായ സെഴ്സി ആഗതരോട് കാട്ടിയത്. അവരെ അവൾ മിന്നിത്തിളങ്ങുന്ന കസേരകളിൽ ഇരുത്തി. ബാർലിമാവും വീഞ്ഞും കലർത്തിയ നറുതേനും അവർക്ക് കൊടുത്തു. പക്ഷേ അവരെല്ലാം അവരുടെ വീട് നാടും ഒക്കെ മറക്കത്തക്ക വിഷം അവൾ അതിൽ കലർത്തിയിരുന്നു. അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ വേളയിൽ സൾസി തന്റെ പക്കലുള്ള മാന്ത്രിക ദണ്ടുകൊണ്ട് ആ നാവികരെ ഒന്ന് തലോടി. പെട്ടെന്ന് ആ മനുഷ്യരുടെ എല്ലാം രൂപം മാറി നീണ്ട തേറ്റകളും രോമവും ഉള്ള കാട്ടുപന്നികളായി അവർ മാറിക്കഴിഞ്ഞു. പന്നികളെ ഇട്ടിരുന്ന കൂട്ടിലേക്ക് അവരെ അയച്ച് അതിന്റെ വാതിൽ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് പന്നികൾക്കുള്ള പയറും ഓക്ക് വൃക്ഷത്തിന്റെ കുതിർത്ത വിത്തുകളും സെഴ്സി അവർക്ക് വിതറിക്കൊടുത്തു. വൃത്തികെട്ട മറ്റു പന്നികളോടൊപ്പം അവരും ആ പന്നിക്കൂട്ടിൽ കഴിഞ്ഞുകൂടി. യൂറിലോക്കസ് ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഭയചകിതനായി. ഒഡീസിയസിനെയും കൂട്ടുകാരെയും ഈ വിവരമറിയിക്കുവാൻ അയാൾ കപ്പലിലേക്ക് ഓടി. കുറേ സമയത്തേക്ക്

0: ഒരക്ഷരം പോലും സംസാരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പേടിയും ദുഃഖവും കൊണ്ട് മൂകനായിരുന്നു അയാൾ. വളരെ നേരം കഴിഞ്ഞ ശേഷം സാധാരണ നില വീണ്ടെടുത്ത യൂറിലോക്കസ് കാര്യങ്ങളെല്ലാം വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. യൂറിലോക്കസിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാരെല്ലാം പേടികൊണ്ട് തരിച്ചിരുന്നു പോയി. ഒഡീസിയുസിന് കോപവും താപവും അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ വെള്ളികെട്ടിയ വാൾ തോളിൽ തൂക്കിയിട്ട് അമ്പും വില്ലുമായി സെർസിയുടെ നേരെ പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. യൂറിലോക്കസിനോട് വഴികാട്ടുവാൻ ഒഡീസിയുസ് പറഞ്ഞു. ഭയപ്പെട്ട യൂറിലോക്കസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് അങ്ങ് പോകരുതേ. അങ്ങാകട്ടെ വേറെ ആരെങ്കിലും ആകട്ടെ, അവിടേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് മിച്ചമുള്ള ആളുകളെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ, ഒഡീസിയസ് പറഞ്ഞു. നിങ്ങൾ പോരുന്നില്ലെങ്കിൽ പോരണ്ട, യഥേഷ്ടം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൊള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പോയേ തീരൂ, പോവുക തന്നെ ചെയ്യും. ധീരവും ശക്തവുമായ ആ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ യൂറിലോക്കസിന് കഴിഞ്ഞില്ല. ഒഡീസിയുസ് നടന്നു നീങ്ങുന്നത് ചങ്കിടിപ്പോടെ അയാൾ കണ്ടു. അനങ്ങാൻ പോലുമാകാതെ ചില പോലെ അവിടെ നിന്നു. ഒഡീസിയുസ് അതിവേഗം മായാമോഹിനിയായ സർസിയുടെ മാളികയ്ക്ക് സമീപമെത്തി. സുവർണ ദണ്ടുമായി നിൽക്കുന്ന ഒരു കോമള യുവാവിനെ അദ്ദേഹം കണ്ടു. യുവാവ് പറഞ്ഞു, സാധു മനുഷ്യ, നിങ്ങൾ എവിടെ പോകുന്നു? ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ഈ പർവ്വത സാനുവിലൂടെ ഏകനായി നിങ്ങൾ പോകുന്നത് എന്ത് നേടാനാണ്? ഒഡീസിയോസ് മറുപടി പറഞ്ഞു, എനിക്ക് ഭയങ്കരിയായ സേഴ്സിയെ കാണണം. എന്റെ അനുചരന്മാരോട് അവൾ ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണം. യുവാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഞാൻ ഹെർമസ് ദേവനാണ്. ഈ അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. ഒഡീസിയോസ് ഹെർമസിനെ വണങ്ങി. ഹെർമസ് തുടർന്നു, നിങ്ങളുടെ അനുചരന്മാരെയെല്ലാം സർസി പന്നികളാക്കി മാറ്റി. മറ്റു പന്നികളോടൊപ്പം കൂട്ടിലടച്ചിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ വെറും കൈയോടെ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരാനൊക്കുകയില്ല. ഞാൻ എന്തു ചെയ്യണം ദേവ, അത് പറഞ്ഞു തരൂ. ഒരു രക്ഷ ഒഡീസിയസിന് നൽകിക്കൊണ്ട് ഹെർമസ് പറഞ്ഞു, ഈ രക്ഷ ധരിക്കുക. സർസിയുടെ ഭവനത്തിൽ ഇതണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാൽ അപകടം സംഭവിക്കുകയില്ല. സർസിയുടെ മായാപ്രവർത്തനത്തെക്കുറിച്ച് ഹെർമസ് വിവരിച്ചു. അവൾ നിങ്ങൾക്ക് ഒരു പാനീയം തരും. മാന്ത്രിക ശക്തിയുള്ള വിഷം കലർത്തിയ പാനീയമാണത്. പക്ഷേ ഞാൻ തന്ന രക്ഷ അണിയുന്നത് മൂലം മായാവിദ്യകളൊന്നും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പാനീയം കുടിച്ചു കഴിയുമ്പോൾ സർസി തന്റെ കൈവശമുള്ള മാന്ത്രിക വടികൊണ്ട് നിങ്ങളെ തലോടും. അപ്പോൾ നിങ്ങൾ വാളുറയിൽ നിന്ന് ഊരി കൊല്ലുവാനെന്ന വിധം അവളുടെ നേർക്ക് ചെല്ലുക. അവൾ ഭയന്നു വിറയ്ക്കും. അവൾ സ്നേഹഭാവം കാട്ടുകയും അവളോടൊത്ത് കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യും. ആ അപേക്ഷ നിരസിക്കരുത്. അനുചരന്മാരെ മോചിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. നിങ്ങളുടെ നേർക്ക് അവൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ലെന്ന് ദേവകളെ മുൻനിർത്തി അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം സഹശയനവേളയിൽ നിങ്ങളെ അവൾ രൂപാന്തരപ്പെടുത്തുകയോ നിങ്ങളുടെ പൗരുഷം നശിപ്പിക്കുകയോ ചെയ്യും. ഹെർമസ് കൊടുത്ത രക്ഷ ഒരു ചെടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുന്നത് ഒഡീസിയസ് കണ്ടു. സാധാരണഗതിയിൽ മനുഷ്യർക്ക് അദൃശ്യമാണത്. അതിന്റെ വേര് കടും കറുപ്പായിരുന്നെങ്കിലും പുഷ്പം പാലുപോലെ വെളുത്തിരുന്നു. അതെല്ലാം കൊടുത്തതിനു ശേഷം ഹെർമസ് ദേവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അങ്ങനെ ഒഡീസിയുസ് സർസിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീസിയുസിന് തന്റെ ലക്ഷ്യം വിജയിക്കുമോ? അനുചരന്മാരെ മോചിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസിയുസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി.

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകിത്തലോടുന്ന തെന്നലായി, താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളമടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് വൈരുവി സാർ എഴുതിയ പാട്ട് ജാനകിനെ കൊണ്ട് പാടിച്ചത്, ആ ഓർമ്മ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെ പോലുള്ള പെരുമാറ്റം, എത്ര വലിയ പാട്ടുകാരിയാണ്, അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉണ്ടായ അനുഭവം, അവരെന്ത് മനോഹരമായിട്ടാ സഹകരിച്ച് പാട്ട് പാടിത്തരാ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി, നല്ല ലെവലില് അവര് പാടിക്കഴിഞ്ഞ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുകൾ പാടി തരുന്നത്. അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക്, മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കുന്ന ദൂരത്തിൽ അവരുടെ വേർപാടുകളുടെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതി വരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നുപോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 April 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിനെ 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ടു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക,
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല. പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രികൾ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനേ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 60s 70s ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി

0: അപ്പം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതിട്ടാണ്.
1: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
2: സംഗീത നിരൂപകൻ രവി മേനോൻ.
3: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ, എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ MS വിശ്വനാഥന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ രണ്ടാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പം അതിൽ എന്താണ് അതിൻ്റെ മീനിങ് ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ച് കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്ന് നൽകിയിട്ടുള്ള ഭാവം അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻമോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒപി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫി സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
1: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ MS ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട ഗനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരന്റെ വരികൾ ബാബുരാജിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹസാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാഷ്ടറുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിന്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എ ടി ഉമറിന്റെയും സൽദായുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33-ലേറെ സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 തവണയാണ് കേരള സർക്കാരിന്റെ പുരസ്കാരം ജാനകിയമ്മയെ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ

0: അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
1: കെ രാഘവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും എം വി ശ്രീനിവാസന്റെയും സലിൽ ചൌധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80s ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാ ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
2: എസ് ജാനകി അമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
3: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി,
2: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
3: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്,
4: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിള പറഞ്ഞു, എത്രയോ ആയിരം പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുകും പൂക്കാലം എന്ന രണ്ട് ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഒ എൻ വി സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിലും ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ഒ എൻ വി സാർ എഴുതി പറന്ന് പറന്ന് പറന്ന് ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ രണ്ട് പാട്ടുകളും, കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ എ ജെ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് കെ ജയകുമാറാണ്. 1991 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലായിരുന്നു. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെന്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും, കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവര്. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെ ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
1: നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ, സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ, സ്വർണമുകിലി ഗോപികെ നിൻവിരൽ, രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും, കിളിയെ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ, വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
3: സംഗീത സംവിധായകൻ രമേശ് നാരായണൻ.

0: പട്ടികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. 11 തവണ കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
1: ജാനകിയമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
2: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്കിന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്. അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞാൻ.
2: പിന്നണി ഗായിക മധുവന്തി നാരായണൻ.
3: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ ഇട്ടു പിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ ഒരു പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകിയമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ആ ഫയറോട് കൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്ന് ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല. സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക, അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇത് ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് ഒരു റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
0: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിനു മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയെ കൊണ്ട് തെളിയിച്ചു.
2: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി.
4: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും 10 ആണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്ര പേർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധിയോ മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോഴത്തെ ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ്

0: അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിലും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം തോണുകളുള്ള ഒരു കൃഷ്ണനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ശില്പം പോലത്തെ സൗന്ദര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനുള്ള ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്. ഓർക്കസ്ട്രയിൽ താളം ഇല്ലാതെ ആ പാടും വിരുദ്ധം പോലെ. അത് അതിൻ്റെ ഉള്ള വേരിയേഷൻസ് ഒക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള. അതുപോലെ തന്നെ ജനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ശ്രീനസിന്റെ ചില കോമൺനെസ് എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ സംഗീതത്തിന്റെ അതോട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കും.
1: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
1: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴുമ്പും മുഴുങ്ങിക്കൊണ്ടേയിരിക്കും.
3: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏകമകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകി അമ്മ, അമ്മ എന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയല്ല, പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകിയമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകിയമ്മ പാടുന്ന, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവുമില്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ് ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെ ആണ്.

0: പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ കന്നഡമൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, 20 ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 50,000 പാട്ടുകൾ, ഓഹ്, ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യാണ്, ഒരു ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്.
1: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വെച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000 ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുര ഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

സമയം 9 മണി കഴിഞ്ഞ് 59:40. അല്പസമയത്തിനുള്ളിൽ രവി വാസരിയ അഖില ഭാരതീയ സംഗീത് സഭ ഡൽഹിയിലെ

0: ബൾഡൂർ, ഖ്യാൽ, ടുമുറി, ഹിന്ദി ഭജൻ, മറാഠി അഭംഗ്, കന്നഡ ദാസ സാഹിത്യ, കന്നഡ വചന സാഹിത്യ ഔർ കൈ അന്യ സംഗീത് പരമ്പരാവും കാ അന്വേഷൻ കർത്തേ ഹൈ. ആകാശവാണി ഔർ ദൂരദർശൻ കെ എ ഗ്രേഡ് കലാകാർ കുമാർ നെ ദേശ് ഭർ കെ കൈ പ്രതിഷ്ഠിത് സംഗീത് സമാരോഹം മേ അപ്നി പ്രസ്തുതി ദി ഹൈ.
1: ദിസ് ഈസ് ആകാശവാണി. ഇൻ ടുണൈറ്റ്സ് രവിവാസരിയ അഖില ഭാരതീയ സംഗീത് സഭ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കുമാർ മർഡൂർ. Awarded the Ustad Bismillah Khan Yuva Puraskar by the Sangeet Natak Academy, Kumar Mardur stands out as a gifted Hindustani classical vocalist. His grounding in the Kirana and Gwalior gharanas, along with training under his father Pandit Somnath Mardur, has led to a unique gaiki that weaves in elements from Jaipur Atrauli and other gharanas, built on deep riyas and inspiration from legendary maestros. A multifaceted performer and composer, Kumar explores khayal, tumri, Hindi bhajans, Marathi abhangs, Kannada dasa sahitya, Kannada vachana sahitya and many other traditions. An A-grade artist of Akashvani and Doordarshan, Kumar has performed throughout the country in various prestigious concerts.
0: Aaj ke is karyakram mein aapke saath tabla par Pandit Satlingappa Desai Kallur aur ഹാർമോണിയം പർ ശ്രീ പഞ്ചാക്ഷരി ഹിരേമഠ് സാത് ദേ രഹേ ഹൈ. ശ്രീ കുമാർ മർഡൂർ അപ്നെ കാര്യക്രം കാ പ്രാരംഭ് രാഗ് ഛായാനട് സേ കർ രഹേ ഹൈ. വിലംബിത് ജുമ്ര ഇനായത് ഹോ, ദ്രുത് തീൻതാൽ ഏരി മാലനിയ, ദ്രുത് തീൻതാൽ തരാന.
1: ഇൻ ടുണൈറ്റ്സ് പ്രോഗ്രാം ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ തബ്ല ബൈ പണ്ഡിറ്റ് സാത്ലിംഗപ്പ ദേസായി കല്ലൂർ ആൻഡ് ഓൺ ദ ഹാർമോണിയം ബൈ ശ്രീ പഞ്ചാക്ഷരി ഹിരേമഠ്. Shri Kumar Mardur will begin his vocal recital with Raag Chhayanat. Vilambit Jhumra Inayatahu, Drut Teentaal Eri Maliniya, followed by Tarana in Drut Teentaal.